ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 9, കൊല്ലവർഷം 1201, കർക്കടകം 15, 2026 ജൂലൈ 31, വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. സുഭാഷിതം അവതരിപ്പിച്ചത് എൻ ആനന്ദവല്ലിയമ്മ.
1: കർക്കിടകം കഴിയാറാകുമ്പോൾ ചിങ്ങത്തെ എതിരേൽക്കുന്നതിന് കേരളത്തിൽ ചില ചടങ്ങുകളുണ്ട്. അതിൽ പ്രധാനം വീട്ടിലെ പഴയ സാധനങ്ങൾ, പഴയ മുറം, കുറ്റിച്ചൂല് തുടങ്ങിയവ വെളിയിൽ കളഞ്ഞ് വീട് വെടിപ്പാക്കി ലക്ഷ്മീദേവിക്ക് വന്നിരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുക എന്നതാണ്. ഓണം ആകുമ്പോഴേക്കും വഴി, മുറ്റം, വീടിന്റെ പരിസരം, വീട് എല്ലാം വെടിപ്പാക്കിയിരിക്കും. മഹാബലിയെ എതിരേൽക്കാൻ എന്ന സങ്കല്പമാണ് ഉള്ളതെങ്കിലും ഈ ആചാരങ്ങൾക്കു പിന്നിൽ ഒരു പ്രായോഗിക തത്വമുണ്ട്. ഒരു ശുചീകരണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതിയും ഈ ശുചീകരണം നടത്താറുണ്ട്. പുതുവെള്ളത്തിൽ ആറും തോടും കുളവും എല്ലാം മാലിന്യങ്ങളെ ഒഴുക്കിക്കളയും. ശുചീകരണത്തിന്റെ അനിവാര്യതയാണ് ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതെന്തും സൂക്ഷിക്കുന്ന പ്രകൃതമാണ് ചിലർക്കുള്ളത്. സാധനങ്ങൾ കൊണ്ടുവരുന്ന കൂട്, ടി വി മുതലായവ വാങ്ങുമ്പോഴുള്ള കവർ, പോസ്റ്റിൽ വരുന്ന കവറുകൾ, പഴയ മാസികകൾ, ഇവയെല്ലാം കൊണ്ട് വീട് നിറഞ്ഞിരിക്കും. എന്തെങ്കിലും പ്രയോജനപ്പെടും എന്നായിരിക്കും ന്യായീകരണം. പാറ്റയും പല്ലിയും ചിതലും നിറഞ്ഞ് വിലസുക എന്നതാണ് പരിണതഫലം. പോരെങ്കിൽ

0: പൊടിയും. ഇതുപോലെ പുറത്തു കളയാൻ മനസ്സു വരാതെ നിരവധി ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. പഴകി ജീർണിച്ചതും തുരുമ്പിച്ചതും ഒരിക്കൽ പോലും പ്രയോജനപ്പെടാത്തതും ആയിരിക്കും അവയിൽ പലതും. എത്ര പഴകിയതായാലും കളയാതെ ഈ ചവറ്റുഭാണ്ഡം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കും. മറ്റുള്ളവരോടുള്ള പക, വെറുപ്പ്, അസൂയ, അഹങ്കാരം, അമർഷം, ജീവിത നൈരാശ്യം, വന്നുപോയ നഷ്ടത്തെക്കുറിച്ചുള്ള ആകുലത, ഉറ്റവർ നഷ്ടപ്പെട്ടതിലുള്ള വേദന, ഇവയൊക്കെയാണ് ഈ ചവറ്റുഭാണ്ഡം. പുറത്ത് കളയേണ്ടവ കളയാതെ എടുക്കാൻ വയ്യാത്ത ഭാരം ചുമന്ന് നടക്കുന്നത് കൊണ്ടുള്ള വിപത്തുകൾ നിരവധിയാണ്. ശരീരത്തിലെ മലം, മൂത്രം, വായു, തുമ്മൽ, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ, ഇവ യഥാവസരം പുറത്ത് കളയാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ആയുർവേദ വിധിയിൽ വിസ്തരിച്ചു പറയുന്നുണ്ട്. അതുപോലെ മനശല്യങ്ങളായ ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മദ്യപാനം, ഉന്മാദം, വിഷാദം, ആത്മഹത്യാ പ്രവണത, ജോലിയിലെ വീഴ്ച ഇവയ്ക്കെല്ലാം അടിമകളാകുന്നത്. മനസ്സ് നിറയെ വിദ്വേഷവും വെറുപ്പും കൊണ്ടു നടന്നാൽ അവ മനസ്സിനെ നാശോന്മുഖമാക്കും. ആസിഡിന്റെ നശീകരണ ശക്തിയാണ് വിദ്വേഷത്തിനും കുടിപ്പകയ്ക്കും അമർഷത്തിനും ഉള്ളത്. ഇരിക്കുന്നിടം ദ്രവിപ്പിക്കലാണ് ആസിഡിന്റെ സ്വഭാവം. മാറാത്ത വേദനയും ചിന്തകളും ഉള്ളിലൊതുക്കി കഴിയുന്നവരുടെ ആരോഗ്യം ക്ഷയിക്കും. അതിനാൽ ജീവിതത്തോടുള്ള അനാരോഗ്യ പ്രതികരണങ്ങൾ രോഗത്തിന് കാരണമാകുമെന്നും ഒരു ഔഷധത്തിനും അതിനെ ശമിപ്പിക്കാൻ കഴിവില്ലെന്നും അറിയണം. മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്: മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി, അത് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു, അതാണ് ഹൃദയം എന്ന്. ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് ഷേക്സ്പിയർ. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, ഹൃദയശുദ്ധിയാണ്. മനസ്സിൽ നിന്ന് എറിഞ്ഞുകളയേണ്ട ചപ്പുചവറുകൾ മാറ്റി ശുദ്ധമാക്കി പകരം സ്നേഹവും അനുകമ്പയും ദയയും നിറച്ച് ശുദ്ധമാക്കുക. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ളത് സ്നേഹം മാത്രമാകട്ടെ. വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാവിധത്തിലുള്ള വിവേകത്തിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന്. നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുകയായിരിക്കണം ആദ്യപടി. വിദ്വേഷവും ഉൾപ്പകയും നിരാശയും നിറഞ്ഞ ഹൃദയത്തിൽ മുമ്പോട്ടു പോകാനുള്ള വഴി തെളിയുകയില്ല. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി മനസ്സു ദുഷിപ്പിക്കാതെ സൃഷ്ടിയുന്മുഖമായ കർമ്മത്തിൽ ഏർപ്പെടുക. ഇതിനുള്ള ശക്തി ലഭിക്കാനുള്ള ആദ്യപടിയാണ് മനസ്സിലെ ഭാരമിറക്കി വയ്ക്കൽ. പകരം നന്മയും ഈശ്വരവിശ്വാസവും മനസ്സിൽ നിറയ്ക്കുക.
1: സുഭാഷിതം അവതരിപ്പിച്ചത് എൻ ആനന്ദവല്ലിയമ്മ. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞജാഗ്രതയുമാണ്. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12-ാം എഡിഷൻ രാവിലെ 9

സി കെ കാസിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. മുൻഷി പ്രേംചന്ദിന്റെ 139-ാം ജന്മദിനാചരണം രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്നലെ ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളിമെഡലും സീമ കാളിരാന വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കലമെഡലും നേടി. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേനന്ദപുരിയിൽ ഉഷമലരി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഹൃദയാഞ്ജലി എന്ന കവിത ആലാപനം കീർത്തന രാജേഷ്. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം എം ജി ശ്രീകുമാർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേനന്ദപുരിയിൽ തുടർന്ന് കേൾക്കാം ഇന്നത്തെ ചോദ്യം. രാമായണപ്പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജ വർമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയിരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും.

8:30 ബാലരാമപുരം സുബിയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 95. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. സന്തോഷ് ജനാർദ്ദൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാ വിശേഷങ്ങൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരിപ്പൂക്കൾ. 12:00 നവമാധുരി. 12:40 പ്രകാശധാര. ഇതിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം ഡോക്ടർ രേഖ ആറം സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 എല്ലാം ഹേ സ്പോൺസർ. മൂന്ന് മണിക്ക് ഹെലോ സന്ദേശ ഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 പിട്ടാര സ്പോൺസർഷിപ്പ് പ്രോഗ്രാം മുംബൈയിലെ. തുടർന്ന് 4:30 മഴവില്ല് കേൾക്കാം. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം. 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം. രാത്രി 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മെഹഫിൽ. 9:30 സംഗീത സുധ ഇതിൽ ഒ എസ് ത്യാഗരാജൻ ആലപിച്ച കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം എൻ ആനന്ദവല്യമ്മ അവതരിപ്പിച്ചത്. രാത്രി 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി മുംബൈ റിലേ.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.6 മില്ലിമീറ്റർ.

0: നമസ്തേ അനന്തപുരിയിൽ ആദ്യം ഉഷ മലരെ.
1: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത ഹൃദയാഞ്ജലി പാരായണം ചെയ്യുന്നത് കീർത്തന രാജേഷ്.

0: ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് ഇടശ്ശേരിയുടെ കവിത ഹൃദയാഞ്ജലി, പാരായണം ചെയ്തത് കീർത്തന രാജേഷ്.
1: രാമായണ പാരായണം 15-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരി ആശ്രമ പ്രവേശം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ഉദയഗീതം ആലാപനം എം ജി ശ്രീകുമാർ. സുപ്രഭാത മേഘങ്ങൾ.

0: ഉദയഗീതത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത് എം ജി ശ്രീകുമാർ ആലപിച്ചത്.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി.

0: പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. കേന്ദ്രാവിഷ്കൃത സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ധാരണാപത്രത്തിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് നടപ്പാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബില്ലും പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. ഓറഞ്ച് ജാഗ്രതയെ തുടർന്ന് വയനാട്, കാസർകോട്, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ശമ്പള വരുമാനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് ആധാർ നിർബന്ധമാക്കി. ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഉടമസ്ഥാവകാശ കൈമാറ്റം നടക്കുകയുള്ളൂ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം. വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ സിആർപിഎഫിന് കീഴിലെ ദ്രുതകർമ്മസേന ഉപയോഗിച്ച ആയുധങ്ങളുടെയും ബുള്ളറ്റുകളുടെയും കണക്കുൾപ്പെടുന്ന ലോക്ക് ബുക്ക് സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ഷെൽവ പ്രഭുവും.
1: കർക്കിടകം പകുതിയായിട്ടും മഴയെത്തിയിട്ടില്ല. മഴ പലർക്കും ദൈനംദിന ജീവിതത്തിലെ ഒരു അലോസരമാണ്. പക്ഷെ ഒരു കർഷകന് അത് അനിശ്ചിതത്വങ്ങളുടെ തുടക്കമാണ്. വരണ്ട വയലുകളും ഉയരുന്ന കടങ്ങളും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ജലസ്രോതസ്സുകൾ കുറയുകയും അത് കൃഷിയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നതായി കർഷകർ പറയുന്നു. പലർക്കും വിതയ്ക്കൽ കാലം തന്നെ അനിശ്ചിതത്വത്തിലായി.
2: ജലക്ഷാമം കൊണ്ട് ഇപ്പോ നെൽകൃഷിയാണ് കേരളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്.
1: പാലക്കാട് നെന്മാറയിലെ നെൽകർഷകൻ അബ്ബാസ് ഒറവൻചിറ.
2: ജലക്ഷാമം കാരണം അത് പലരും ഉപേക്ഷിക്കുകയാണ്. ഓരോ വർഷവും കാലാവസ്ഥ മാറി.

0: മാറി വരുന്നതുകൊണ്ടും ഡാമുകളിലെ വെള്ളങ്ങൾ അധികം കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ഡ്രോപ്പുകൾക്ക് പലപ്പോഴും എത്താറില്ല, വെള്ളം മതിയാവാറില്ല. അതുകൊണ്ട് കനാലിന്റെ ടെയിലെൻഡിലുള്ള കൃഷികൾ പലരും ഉപേക്ഷിച്ചു വരാൻ തുടങ്ങി. നമ്മാറ പോത്തുണ്ടിയുടെ കീഴിൽ വരുന്നതിന്റെ പ്രശ്നങ്ങൾ അതാണ്. അതേസമയം ചുള്ളിയാർ ഡാമും ചിറ്റൂർ ഡാം പുഴ പദ്ധതികൾക്കൊക്കെ അവർക്ക് വെള്ളം മതിയാവാതെ കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് പേര് കൃഷി ഉണങ്ങിപ്പോയി, നഷ്ടം വന്നു. അതുകൊണ്ട് പലരും നിരാശയിലാണ്, കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് അധികം പേര് പോകുന്നത്.
1: ഒന്നിലധികം വിളകളുടെ കാര്യത്തിൽ മഴക്കുറവ് വരുത്തുന്ന ആഘാതം ദൃശ്യമാണ്. വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ വെള്ളം ആവശ്യമായി വരുന്ന നെൽകൃഷി പ്രത്യേകിച്ച് ദുർബലമാണ്. നീണ്ട വരണ്ട കാലഘട്ടത്തിൽ തെങ്ങുകളുടെ വളർച്ചയെയും കായ്ഫലത്തെയും ബാധിക്കുന്നു. വാഴത്തോട്ടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇടയ്ക്കിടെ ജലസേചനം അനിവാര്യമായ പച്ചക്കറി കർഷകരെയും മഴക്കുറവ് കുടുക്കി. അധികം വെള്ളം വേണ്ടാത്ത വിളകൾ പോലും മഴ അപര്യാപ്തമാകുമ്പോൾ നശിക്കുന്ന ലക്ഷണമാണ്.
2: കാലാവസ്ഥാ വ്യതിയാനം കേരളത്തെയും ബാധിച്ചു തുടങ്ങി കാർഷിക മേഖലയിൽ.
1: ആലപ്പുഴയിലെ കർഷകനായ ജി കൃഷ്ണപ്രസാദ്:
2: കാലം തെറ്റിയിരിക്കുന്ന മഴ കേരളത്തിന്റെ കാർഷിക വൃത്തിയിൽ വലിയ തിരിച്ചടിയാണ്. നമുക്ക് ശരിക്കും മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന നാണ്യവിളകളുടെ പ്രയാസങ്ങളോടൊപ്പം പച്ചക്കറി കൃഷിക്ക് പോലും കാലം തെറ്റി പെയ്യുന്ന മഴയും ജലത്തിന്റെ ദൗർലഭ്യവും ഉൽപാദനത്തെ പിന്നോട്ടടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ചുരിമണലായതുകൊണ്ട് തന്നെ ജലം പെട്ടെന്ന് വാർന്നു പോകുന്നതുകൊണ്ട് ജലക്ഷാമത്തിന്റെ രൂക്ഷത അത്ര ഭീകരമായിട്ടില്ല എങ്കിൽ പോലും മഴയെ ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളവ പച്ചക്കറി കൃഷിയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ കർഷകർ ആ മേഖലയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. മൈക്രോ ഇറിഗേഷൻ പദ്ധതികളിലേക്ക് പോയാൽ മാത്രമേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള മഴയുടെ ലഭ്യത കുറവും വെള്ളത്തിന്റെ ദൗർലഭ്യത്തെയും പരിഹരിക്കാൻ നമുക്ക് സാധ്യമാകും. അതിനാവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്.
1: മഴ ലഭിക്കാതെ വരുമ്പോൾ കർഷകർക്ക് കൃത്രിമ ജലസേചനത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഡീസൽ പമ്പുകൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, വാടക വാട്ടർ ടാങ്കറുകൾ, ആഴമേറിയ കുഴൽ കിണറുകൾ എന്നിവ കൃഷി ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. വളം, കീടനാശിനികൾ, വിത്തുകൾ, തൊഴിലാളികളുടെ വേതനം, ഗതാഗതം തുടങ്ങിയ സകല ചെലവുകളും വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ജലസേചനത്തിനായുള്ള അധിക ചെലവ് കർഷകരുടെ നട്ടലൊടിക്കുന്നു.
3: കപ്പത്തട എടുത്താൽ കൂടി കപ്പത്തണ്ട് നടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, മഴ പെയ്താല് മഴയുടെ തോത് കുറയും.
1: സമ്മിശ്ര കർഷകനായ കെ വിദ്യാധരൻ:
3: അതായത് ഒരു കപ്പത്തടം നനഞ്ഞു പോലും പോവില്ല. പിന്നെ കേരളത്തിന്റെ ഇപ്പം ഞാൻ കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ പ്രധാനമായ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കൃഷിയുടെ തന്നെ കൊക്കോ, റബ്ബർ ഇതൊക്കെയാണ്. ഇതെല്ലാം തന്നെ വെള്ളം ആവശ്യമുള്ളതാണ്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര പ്രദേശമായതുകൊണ്ട് മഴയെ ആശ്രയിച്ച് മാത്രമാണ്. അപ്പൊ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതയിടുക, അതായത് തെങ്ങിന്റെ ചുവട്ടിൽ മാക്സിമം കരിയിലകളൊക്കെ കൂട്ടിയിടുക. ഇപ്പൊ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആ മഴ കൊണ്ട് നനഞ്ഞ് ആ കരിയിലേക്കടി വെള്ളം തങ്ങി മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ മഴ എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ കുറവ്. ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള മഴ നിങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ അറിയില്ല. 5 മിനിറ്റ് മഴ പെയ്യും, ആ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞു പോകാവുന്ന മഴയായി. ആ 5 മിനിറ്റ് പെയ്തു കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ നിർത്തിയിട്ടുള്ള മഴയാണ്. അപ്പൊ നമുക്ക് ഭൂമിക്ക് ആവശ്യമായ ജലം കിട്ടാത്തത് കൊണ്ട് വരുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കുറയുന്നു.
1: കുട്ടനാട്ടിലെ കർഷകൻ ടോം ജോസഫ്:
4: സാധാരണഗതിയിൽ കരകൃഷികളെയാണ് പ്രിസിഷൻ ഫാമിംഗിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. നെൽകൃഷി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ നെൽകൃഷി എന്നുള്ളത്, സമുദ്രനിരപ്പിന് താഴെയുള്ള ഭാഗങ്ങളിൽ വെള്ളം പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷിയാണ്. അതായത് വെള്ളത്തിന്റെ നിരപ്പിന് താഴെയാണ് കുട്ടനാട്ടിലെ എല്ലാ കൃഷിയിടങ്ങളും. പ്രായോഗികമായി പ്രിസിഷൻ ഫാമിംഗ് ഒരിക്കലും ഈ കുട്ടനാടൻ മേഖലകളിൽ നടത്താൻ സാധ്യത കുറവാണ്. പിന്നെ നടത്തണമെങ്കിൽ അതിനുള്ള ഇനീഷ്യൽ കോസ്റ്റ് എന്നുള്ളത് വളരെ വർദ്ധിച്ചതായിരിക്കും. അപ്പം പ്രിസിഷൻ ഫാമിംഗ് കുട്ടനാടൻ മേഖലകളിൽ അനുയോജ്യമാണ്, പക്ഷേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ ഭയങ്കരമായതുകൊണ്ട് നമുക്കതൊരിക്കലും ഓൾ ഓൺ എ സഡൻ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് സബ്സിഡികളോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കിയാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്.
1: സമീപ വർഷങ്ങളിൽ മഴയുടെ വിതരണം കൂടുതൽ ക്രമരഹിതമായി കൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ തീവ്രമായ മഴയും തുടർന്ന് നീണ്ടു നിൽക്കുന്ന വരൾച്ചയും അനുഭവപ്പെടുന്നു.
5: ഈ കാലവർഷം പൊതുവെ ദുർബലമായിരുന്നു. ഇന്ന് വരയ്ക്കും ജൂൺ 1 തുടങ്ങുന്ന കാലവർഷ സീസൺ മുതൽ 10 ജൂലൈ വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് 35% മഴക്കുറവാണ് കേരളത്തിൽ നിലവിലുള്ളത്.
1: തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ നിത കെ ഗോപാൽ.
5: അതായത് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന മഴയുടെ 65% മഴ മാത്രമേ നമുക്ക് നാളിതുവരേക്ക് കിട്ടിയിട്ടുള്ളൂ. അത് എല്ലാ ജില്ലകളിലും ഒരേപോലെ മഴക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത.

0: തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുള്ളത്. അത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ ജില്ലകളും ഡെഫിഷ്യൻ്റ് കാറ്റഗറി അല്ലെങ്കിൽ മഴക്കുറവുള്ള ജില്ലകൾ എന്നുള്ള കാറ്റഗറിയിലാണ് നിലവിലുള്ളത്. ഇതിനെല്ലാം ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഇന്നു മുതൽ മഴ കനക്കുന്നതായിരിക്കും, കാലവർഷം ശക്തിപ്പെടുന്നതായിരിക്കും. ജൂലൈ 31 ശനിയാഴ്ച ഓഗസ്റ്റ് 1 തീയതികളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
1: പ്രവചനാതീതമായ കാലാവസ്ഥയെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിന് സമയബന്ധിതമായ വിള ഇൻഷുറൻസ് സെറ്റിൽമെന്റുകളും കാലാവസ്ഥ അധിഷ്ഠിത നിർദ്ദേശങ്ങളും ലളിതമായ വായ്പാ ലഭ്യതയും ഒരുപോലെ പ്രധാനമാണ്. വെള്ളം കുറച്ചുമാത്രം ഉപയോഗിക്കുന്ന വിളകളിലേക്കുള്ള വൈവിധ്യവൽക്കരണവും ഡ്രിപ്പ് സ്പ്രിംഗ്ലർ ജലസേചനം വ്യാപകമായി സ്വീകരിക്കുന്നതും പ്രാദേശിക ജലസംരക്ഷണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ഭാവിയിലെ മഴക്കുറവിനെ ചെറുക്കുന്നതിന് അത്യാവശ്യമത്രേ.
2: നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ജലവിനിയോഗം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 72% നമ്മൾ ഉപയോഗിക്കുന്നത് കാർഷിക മേഖലയിലാണ്.
1: കേരള കാർഷിക സർവകലാശാല സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ഹക്കീം VM,
2: ഈ 72%ത്തിന്റെ 90% വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. അപ്പൊ അതായത് മൊത്തം നമ്മുടെ ജലവിനിയോഗത്തിന്റെ 72% കൃഷിക്ക് അതിന്റെ 90%, അതായത് 90 × 72 = 100, 65% വെള്ളം നമ്മുടെ സംസ്ഥാനം വിനിയോഗിക്കുന്നത് ജലസേചനത്തിനാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്ന പരമ്പരാഗത ജലസേചന രീതികളുടെ കാര്യക്ഷമത 10 മുതൽ 30% വരെയാണ്. അതായത് 70 മുതൽ 90% വരെ വെള്ളവും കാർഷിക മേഖലയിൽ ജലസേചന മേഖലയിൽ നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്, ആർക്കും പ്രയോജനമില്ലാതെ. 100 ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് ചാലു കീറി കൊടുത്താൽ 10 ലിറ്റർ അതിന് കിട്ടും, 90 ലിറ്റർ പാഴാവും. തടമെടുത്ത് ഒഴിച്ചു കൊടുത്താൽ 30 ലിറ്റർ അതിന് കിട്ടും, 70 ലിറ്റർ പാഴാവും. അപ്പൊ വലിയ തോതിലുള്ള ഒരു വെള്ളം നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് ജലസേചനത്തിനാണ്, കാർഷിക മേഖലയിലാണ്. അപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അവർ ശാസ്ത്രീയമായ ജലവിനിയോഗ രീതിയാണ് കാർഷിക മേഖല അവലംബിക്കുന്നത്. കൃത്യതാ കൃഷി രീതികൾ പോലെ സൂക്ഷ്മ ജലസേചനവും വളസേചനവും, അതായത് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം ദിവസേന നേരത്തെ ധാരയായിട്ടോ കണികളായിട്ടോ കൊടുക്കുന്ന, അതിന്റെ തടത്തിന് ചുറ്റും കൊടുക്കുന്ന സൂക്ഷ്മ ജലസേന രീതികൾ, അതേറ്റവും പ്രധാനമായിട്ടുള്ളത് ഡ്രിപ്പ് ഇറിഗേഷനാണ്, കണിക ജലസേനം. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ അഥവാ വളസേചനം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും കൃത്യമായ ഇടവേളകളിൽ തുല്യമായ അനുപാതത്തിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമ്പരാഗത ജലസേന രീതിയുടെ കാര്യക്ഷമത 30% സൂക്ഷ്മ ജലസേന രീതിയുടെ കാര്യക്ഷമത 90% മുകളിലാണ്.
1: കാർഷികോത്പാദനം കുറയുന്നത് ആത്യന്തികമായി ഉപഭോക്താക്കളെയും ബാധിക്കുന്നു. കുറഞ്ഞ വിളവ് പച്ചക്കറികൾ, പഴങ്ങൾ, അരി, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ വില ഉയരുന്നതിലേക്ക് നയിക്കുന്നു. ഭക്ഷണത്തിന്റെ ഗണ്യമായ ഒരു പങ്ക് ഇതിനകം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കേരളം പ്രാദേശിക ഉൽപ്പാദനം കുറയുമ്പോൾ കൂടുതൽ ദുർബലമായേക്കും.
3: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക മേഖല.
1: കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് സെന്റർ ഡയറക്ടർ പ്രൊഫസർ എസ് അഭിലാഷ്.
3: ഇന്ത്യയിലെ കൃഷിയിടങ്ങളുടെ വലിയൊരു ഭാഗം ഇന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയെ ആശ്രയിക്കുന്നതിനാൽ മഴയിലെ വ്യതിയാനങ്ങൾ ഭക്ഷ്യ സുരക്ഷയെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും നേരിട്ട് തന്നെ ബാധിച്ചേക്കാം. അതോടൊപ്പം ഉയർന്ന താപനില വിളകളിൽ ചൂട് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ബാഷ്പീകരണവും സസ്യങ്ങളുടെ ജലവ്യാപനവും, അതായത് ഇവാപോ ട്രാൻസ്പിറേഷനും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം മണ്ണിലെ ഈർപ്പം വേഗത്തിൽ കുറയുകയും ജലസേചനത്തിനുള്ള ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യുന്നു. എല്ലിനോടൊപ്പം ഉയർന്ന താപനില കൂടി വരുമ്പോൾ വിളകളുടെ വളർച്ചയെ ബാധിക്കുകയും അതിന്റെ ഉൽപ്പാദന ക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യങ്ങൾ കാർഷിക ഉൽപ്പാദനത്തെയും കർഷകരുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കാലാവസ്ഥ സൗഹൃദ കാർഷിക രീതികൾ, ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. വരൾച്ചയും ഉയർന്ന താപനിലയും അതിജീവിക്കുവാൻ കഴിവുള്ള ഹ്രസ്വകാല വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചൂട് സഹിക്കുന്ന വിളയിനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നെല്ലിനൊപ്പം മറ്റ് ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു വിളകൾ തുടങ്ങിയവയും കുറവ് ജലം ആവശ്യമായ വിളകൾ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി വിത്തിടൽ സമയം ക്രമീകരിക്കുന്നതും വിള വൈവിധ്യം സ്വീകരിക്കുന്നതും അപകട സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഇതിനനുസരിച്ചുള്ള വിള ഇൻഷുറൻസും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്.
1: കാലാവസ്ഥ അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കൃഷി നിലനിൽക്കണമെങ്കിൽ വിളകൾ പരാജയപ്പെട്ടതിനു ശേഷം മാത്രമേ കർഷകരെ സഹായിക്കാൻ തുടങ്ങൂ എന്ന ചിന്ത ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കുന്നതിലൂടെയും ഓരോ ജലാശയവും പുനഃസ്ഥാപിക്കുന്നതിലൂടെയും മഴ അനിശ്ചിതത്വത്തിലാകുമ്പോൾ കർഷകന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകില്ലെന്ന് ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ഓരോ നയത്തിലൂടെയും അത് എത്രയും പെട്ടെന്ന് ആരംഭിച്ചേ മതിയാകൂ.

0: പ്രിയശ്രോതാക്കളെ, പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്.

0: ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭാ ബിൽ അംഗീകരിച്ചത്. ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ 2026 പ്രകാരം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേ മാതരത്തിനു നൽകുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. ദേശീയഗീതത്തിനർഹമായ ബഹുമാനം ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വികസിത ഭാരതത്തിന് യുവാക്കൾ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകവെ കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പതിറ്റാണ്ടുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരീക്ഷാ

0: പ്രതി പേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യവും സാങ്കേതിക വിദ്യയിലൂന്നിയതുമായ പരീക്ഷാ സംവിധാനം, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമങ്ങൾ, പരീക്ഷാ മാഫികൾക്കെതിരായ കർശന നടപടികൾ എന്നിവ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന രാജ്യത്തുടനീളം നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ ഭാഗികമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. രാജ്യം ഒരു ദേശീയ കരിക്കുലവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തന്നെയായിരിക്കും പിഎം ശ്രീ സ്കൂളുകളിലും പഠിപ്പിക്കുകയെന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ PPE കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബത്ത 6000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്നും നാളെയും നിർത്തിവച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 11:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കടലാക്രമണ സാധ്യത. തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12th എഡിഷൻ രാവിലെ 9 CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. പുലിക്കയം അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്ററിൽ സ്ലാലോം വിഭാഗം ഉൾപ്പെടെ മത്സരങ്ങൾ നടക്കും. നാളെ രാവിലെ പുലിക്കയത്ത് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളുമുണ്ടാകും. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയുടെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിലാണ് പരിപാടി.

0: ഖാദി ഓണമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ 110 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡലും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരാംന വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10 സ്ഥാനത്താണ്. 11th സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർകോട് കാലിക്കടവിൽ തുടക്കമാകും. തിങ്കളാഴ്ച വരെയാണ് മത്സരം. കാസർകോട് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്നു കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം രാത്രി തീരത്തടിഞ്ഞു. അപകടം നടന്ന തങ്കശ്ശേരി പുലിമുട്ടിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പള്ളിത്തോട്ടം സ്വദേശി റോയ്സൺ ആണ് മരിച്ചത്. ഹിന്ദി നോവലിസ്റ്റ് മുൻഷി പ്രേംചന്ദിന്റെ 139th ജന്മദിനാചരണം ഇന്ന് രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ 55 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ആദ്യമൊരു ഗാനത്തിലേക്ക്. വാണിജ്യറാം പാടിയതാണ് ചിത്രം ചന്ദ്രബിംബം. രചന രവി വിലങ്കൻ, സംഗീതം ശങ്കർ ഗണേഷ്.

ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം ത ജം

ஜம்ப

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം നോക്കാം. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമുക്കറിയാം.

0: നമസ്തേ അനന്തപുരിലിനി. രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിച്ചത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: വാൽമീകിയുടെ അഹല്യമോക്ഷം ഒരു പാപമോചനത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടും മറ്റു

0: മഹർഷിമാരോടും ഒപ്പം മിഥിലയിലേക്ക് പോകും വഴിയാണ് വഴിയരികെ ഒരാശ്രമം കാണുന്നത്. രാമന്റെ അന്വേഷണത്തെ തുടർന്ന് വിശ്വാമിത്രൻ ഗൗതമ മുനിയുടെയും അഹല്യയുടെയും വാസസ്ഥലമായ ആ ആശ്രമത്തെപ്പറ്റി പറഞ്ഞുകൊടുക്കുകയാണ്. ഗൗതമ മുനി ദൂരയാത്രയ്ക്ക് പോയ സമയം ദേവേന്ദ്രൻ ഗൗതമന്റെ വേഷത്തിൽ വന്ന് പ്രേമവാക്യങ്ങൾ പറഞ്ഞ് അഹല്യയെ പ്രാപിക്കുന്നു. അഹല്യയും ആ സംഗമം ആഗ്രഹിച്ചിരുന്നു എന്നാണ് സൂചന. ഞാൻ കൃതാർത്ഥയായി എന്നും വേഗം സ്ഥലം വിടണം എന്നും തന്നെ ഗൗതമനിൽ നിന്ന് രക്ഷിക്കണം എന്നും അഹല്യ ദേവേന്ദ്രനോട് പറയുന്നുണ്ട്. ദേവേന്ദ്രൻ ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്ക് ഗൗതമ മുനി എത്തിക്കഴിഞ്ഞു. തപോബല സമന്വിതനായ ഗൗതമ മുനി ദുർവൃത്തനായ മുനിവേഷധാരിയായ ദേവേന്ദ്രനെ ശപിക്കുകയാണ്. മുനിവേഷം ധരിച്ച് ദുർവൃത്തിയിലേർപ്പെട്ട നീ വിഫലനായിത്തീരട്ടെ എന്നായിരുന്നു ശാപം. ഗൗതമ മുനി അഹല്യയെയും ശപിച്ചു, നീ ഇതേ സ്ഥലത്ത് വായു വിഴുങ്ങി ഒന്നും കഴിക്കാതെ വെന്തുവെന്ത് വെണ്ണീറിൽ കിടന്ന് ആരും നോക്കാനില്ലാതെ കഴിഞ്ഞുകൂടുക എന്നായിരുന്നു ശാപം. വാൽമീകിയുടെ ഗൗതമൻ അഹല്യയെ ശിലയാക്കാൻ ശപിച്ചില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തം. ദശരഥ തനയനായ രാമൻ ഇവിടം സന്ദർശിക്കുമ്പോൾ നീ ശുദ്ധയാകും, എന്നോടൊപ്പം ചേരും എന്നും ഗൗതമൻ ശാപമോക്ഷവും നൽകി. തുടർന്ന് ഗൗതമൻ ഹിമാലയത്തിലേക്ക് തപസ്സു തുടരാനായി പോയി എന്നാണ് വാൽമീകി പറയുന്നത്. മഹർഷിമാരും രാമലക്ഷ്മണന്മാരും ആശ്രമത്തിനുള്ളിൽ കടന്ന് മഹാഭാഗയായ അഹല്യയെ കണ്ടു. രാമലക്ഷ്മണന്മാർ അഹല്യയുടെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുകയാണ് ആദ്യം ചെയ്തത്. അഹല്യ അതോടെ പരിപൂതയായി. ഗൗതമമുനിയും അഹല്യയും വീണ്ടും ഒന്നായിത്തീർന്നു. ആർഷ സംസ്കൃതിയെക്കുറിച്ച് അങ്ങേയറ്റം ആദരം പുലർത്തിയിരുന്ന വാൽമീകി തത്കാലത്തും ഗതകാലത്തും ഭാരത സംസ്കാരത്തെ സമ്പുഷ്ടമാക്കിയ മഹർഷിമാരെയെല്ലാം രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ജനങ്ങൾ ആദരിച്ചു പോരുന്ന മഹർഷിമാരിൽ ധർമ്മച്യുതി തെല്ലുപോലും ഉണ്ടാകുന്നത് വാൽമീകിക്ക് സഹിക്കുമായിരുന്നില്ല. അത് സൂചിപ്പിക്കാൻ കൂടിയാകണം ഗൗതമ മുനിയുടെ വേഷത്തിൽ എത്തുന്ന ദേവേന്ദ്രനെ ചിത്രീകരിച്ചത്. മഹർഷിമാർക്ക് മാത്രമല്ല മഹർഷി പത്നിമാർക്കും വലിയ ഒരു ഉപദേശമാണ് വാൽമീകി നൽകുന്നത്. എത്ര വലിയ ദുരാചാരിയായിരുന്നാൽ പോലും രാമഭക്തി മൂലം മോക്ഷപ്രാപ്തിക്ക് അർഹത നേടാം എന്നും ഈ കഥ ഉപദേശിക്കുന്നു. അഹല്യ പഞ്ചകന്യമാരിൽ ഒരാളായി എന്നതും ഓർമ്മിക്കാം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: ചരിത്രത്തിലിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി ഷഹീദ് ഉദം സിംഗ് ലണ്ടനിലെ പെൻറ്റൺവിൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടത് 1940 ജൂലൈ 31-നാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി അതിന് ഉത്തരവാദിയായ മുൻ പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡയറെ ലണ്ടനിൽ വെച്ച് വെടിവെച്ചുകൊന്നതിനാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. കത്തോലിക്ക സഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ആഗോള സന്യാസ സമൂഹങ്ങളിലൊന്നായ സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ച വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോള റോമിൽ വെച്ച് അന്തരിച്ചത് 1556 ജൂലൈ 31-നാണ്. ആഗോള കത്തോലിക്ക സഭ ഈ ദിനം അദ്ദേഹത്തിന്റെ തിരുനാളായി ആചരിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ആദ്യത്തെ പേറ്റന്റ് നിയമം പ്രാബല്യത്തിൽ വന്നത് 1790 ജൂലൈ 31 അന്നത്തെ പ്രസിഡന്റ്

0: ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ ആണ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചത്. തുടർന്ന് അമേരിക്കയിലെ ഏറ്റവും ആദ്യത്തെ പേറ്റന്റ് ലഭിച്ചത് സാമുവൽ ഹോപ്കിൻസ് എന്ന വ്യക്തിക്ക് പൊട്ടാഷ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയ്ക്കായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകനായ മുഹമ്മദ് റഫി 1980 ജൂലൈ 31 അന്തരിച്ചു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 1980 ജൂലൈ 26 റെക്കോർഡ് ചെയ്ത ആസ് പാസ് എന്ന ചിത്രത്തിലെ ഷഹർ മേം ചർച്ചാ ഹെ എന്ന ഗാനമാണ് അദ്ദേഹം അവസാനമായി പാടിയത്. ലതാ മങ്കേഷ്കറുമായി ചേർന്നുള്ള ഒരു യുഗ്മഗാനമായിരുന്നു ഇത്. പ്രശസ്ത ഹിന്ദി ഉറുദു സാഹിത്യകാരനും ഉപന്യാസ സാമ്രാട്ട് എന്നും അറിയപ്പെടുന്ന വ്യക്തിയായ മുൻഷി പ്രേംചന്ദ് 1880 ജൂലൈ 31 ജനിച്ചത്. വാരാണസിക്കടുത്തുള്ള ലാംഹി ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ഭാരതീയ ഗ്രാമീണ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തന്റെ കൃതികളിലൂടെ തുറന്നുകാട്ടി. ഗോദാൻ, ഗബൻ, സേവാസദൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ നോവലുകൾ ഇന്ത്യൻ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളായി കരുതപ്പെടുന്നു. 1880 ജൂലൈ 31 ജനിച്ച മുൻഷി പ്രേംചന്ദ് 1936 ഒക്ടോബർ 8 അന്തരിച്ചത്. മുഗൾ ചക്രവർത്തി ഔറംഗസീബ് 1658 ജൂലൈ 31 ഡൽഹിയിൽ വെച്ച് ഔദ്യോഗികമായി കിരീടധാരണം നടത്തിയത്. സഹോദരൻ ദാരാ ഷിക്കോയെ പരാജയപ്പെടുത്തിയും പിതാവ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കിയുമാണ് അദ്ദേഹം അധികാരം പിടിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മുഗൾ സാമ്രാജ്യം ഭാരതീയ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ അതിർത്തി വ്യാപ്തി കൈവരിച്ചത്. 1618 നവംബർ 3 ജനിച്ച ഔറംഗസീബ് 1707 മാർച്ച് 3 അന്തരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം നടന്നത് 1995 ജൂലൈ 31. കേന്ദ്ര ടെലികോം മന്ത്രി സുഖറാം ഡൽഹിയിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവുമായിട്ടാണ് ആദ്യത്തെ ഔദ്യോഗിക ഫോൺ കോൾ നടത്തിയത്. മോദി ടെൽസ്ട്ര എന്ന കമ്പനിയുടെ നോക്കിയ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ഈ ചരിത്രപരമായ സംഭാഷണം സാധ്യമാക്കിയത്. സുഖറാം, ജ്യോതി ബസു എന്നിവരായിരുന്നു ഈ ചരിത്ര നിമിഷത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ.
1: ചരിത്രത്തിൽ ഇന്ന്
2: ായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
3: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇനിയൊരു ഗാനം ആസ്വദിക്കാം. യേശുദാസ് പാടിയതാണ് ചിത്രം കരുമാടിക്കുട്ടൻ. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: സമയം 7:15.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് വിരശല്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
4: വിരശല്യം ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. സാധാരണ കുട്ടികളുടെ പ്രശ്നമായാണ് വിരയെ പറയുന്നതെങ്കിലും മുതിർന്നവരിലും ഇത് കാണാറുണ്ട്. എന്താണ് വിര എന്നുള്ളതിനെപ്പറ്റി പറയാം. നമ്മുടെ ശരീരത്തിൽ ധാരാളം പാരസൈറ്റ്സ് ജീവിക്കുന്നുണ്ട്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ. അതിലൊന്നാണ് വിര. വിരയെ കൂടാതെ ബാക്ടീരിയ മുതലായവയും ശരീരത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവ ശരീരത്തിന് ദോഷകരമായ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ചികിത്സിക്കേണ്ടി വരുന്നത്. കുട്ടികളിൽ വിരശല്യം ഉണ്ടെങ്കിലോ മുതിർന്നവർക്ക് അമിതമായി വിരശല്യം ഉണ്ടെങ്കിലോ ചികിത്സ തേടേണ്ടതാണ്. സാധാരണയായി വിരകൾ 3 തരമുണ്ട്. അതിൽ ഏറ്റവും സാധാരണമായി കാണുന്നത് എൻട്രോബിയം വെർമിക്കുലാരിസ് അല്ലെങ്കിൽ പിൻവേം അല്ലെങ്കിൽ സീറ്റ് വേം എന്ന് പറയുന്നതാണ്. ഇവ വളരെ നേർത്ത ചെറിയ വെളുത്ത വിരകളാണ്. പലപ്പോഴും കുട്ടികളിൽ മലദ്വാരത്തിൽ ചൊറിച്ചിൽ പറയുന്നത് വിരയുടെ ലക്ഷണമാണ്. രാത്രിയാണ് ഈ വിരകൾ ചൊറിച്ചിലുണ്ടാക്കുന്നത്. രണ്ടാമത്തെ തരം വിരകളാണ് റൗണ്ട് വേംസ്. ഇവയെ വൻകുടലിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവ കുടലിൽ വളരുമ്പോൾ വിളർച്ച മാത്രമാണ് ലക്ഷണമായി കാണിക്കാറുള്ളത്. ഇവ കുടലിൽ തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് മാരകമായി മാറുന്നത്. മരണം വരെ സംഭവിക്കാം. മൂന്നാമതൊരു തരമാണ് കൊക്കപ്പുഴു എന്ന് വിളിക്കുന്ന ഹുക്ക് വേം. വൻകുടലിൽ കൊളുത്തിയിരിക്കുന്ന വിരകളാണിവ. ഇവ നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം വലിച്ചു കുടിച്ച് വിളർച്ചയെ ഉണ്ടാക്കുന്നു. സാധാരണയായി ചെളിവെള്ളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കളിക്കുമ്പോൾ വിരലുകൾക്കിടയിൽ മുറിവുണ്ടാവുകയും അതിലൂടെ ഹുക്കുവം രക്തത്തിൽ കടന്ന് കുടലിൽ എത്തുകയും ചെയ്യുന്നു. ഇക്കാലത്ത് ഹുക്കുവം കൊണ്ടുള്ള ശല്യം വളരെ വിരളമാണ്. കാരണം കുട്ടികളാരും തന്നെ ഇപ്പോൾ ചെളിവെള്ളത്തിലൊന്നും കളിക്കും.

0: ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ കാണുന്നത് ആദ്യം പറഞ്ഞ പിൻവോം കൊണ്ടുണ്ടാകുന്ന ശല്യമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പകരുന്നതും കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം ഒരുപോലെ കാണുന്ന ഒരവസ്ഥയാണിത്. ഇവയുടെ പെൺവിരകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുണ്ടാക്കുന്നത്. ഇത് വൻകുടലിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും. രാത്രി 10 മണി കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് പെൺവിരകൾ പുറത്തേക്ക് വരുന്നത്. അവ മലദ്വാരത്തിന്റെ വശങ്ങളിൽ ചെറുതായി കുത്തും. ഇതാണ് നമുക്ക് ചൊറിച്ചിലായി അനുഭവപ്പെടുന്നത്. കുട്ടികളാണെങ്കിൽ ആ സമയത്ത് നന്നായി ചൊറിയും. ചൊറിയുമ്പോൾ അവിടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നു. വളരെ ചെറിയ മുറിവുകളാണ്. അവിടെ ഈ വിരകൾ മുട്ടയിടും. ഈ മുട്ടകളാണ് വിരശല്യം പരത്തുന്നത്. ചൊറിയുമ്പോൾ ഈ മുട്ടകൾ നഖത്തിനിടയ്ക്ക് കയറും. അത് ഭക്ഷണത്തിലൂടെ ആമാശയം വഴി കുടലിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുൻപ് നന്നായി കൈ കഴുകണം എന്ന് പറയുന്നത്. ഇതുകൂടാതെ മലദ്വാരത്തിലുള്ള മുട്ടകൾ അടിവസ്ത്രത്തിൽ വരാം. അതിലൂടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വരാം. മറ്റൊരാൾ ആ സ്ഥലത്തിരുന്നാൽ അവ അയാളിലേക്കും പകരാം. അതുകൊണ്ടാണ് ഇതിനെ സീറ്റ് വേം എന്നും പറയുന്നത്. ഇവ പെട്ടെന്ന് തന്നെ മറ്റൊരാളിലേക്ക് പകരുന്നതാണ്. വിരശല്യമുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ മലദ്വാരത്തിൽ അസഹനീയമായ ചൊറിച്ചിൽ, വയറ്റിൽ അസ്വസ്ഥത, വിളർച്ച, ഓർക്കാനം, ചിലർക്ക് മലമ്പിടുത്തം, ചിലപ്പോൾ വയറിളക്കം, കുട്ടികളിൽ രാത്രികാലങ്ങളിലുള്ള വിട്ടുമാറാത്ത ചുമ, ഉറക്കം തടസ്സപ്പെടുക, ഉറക്കത്തിൽ പല്ലുകടി, ഉറക്കത്തിൽ സംസാരം, ഇതെല്ലാം വിരശല്യത്തിന്റെ ലക്ഷണങ്ങളാണ്. കൊച്ചുകുട്ടികളിൽ വായിക്കകത്ത് സ്മെല്ല് കണ്ടാലും വിരയ്ക്ക് തന്നെ മരുന്ന് കൊടുക്കണം. വിര കണ്ടതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികളിൽ 6 മാസം കൂടുമ്പോൾ വിരയ്ക്ക് മരുന്ന് നൽകുക. കാരണം കുട്ടികളിൽ ശുചിത്വം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൂടാതെ സ്കൂളിൽ ഒരു കുട്ടിക്ക് വിരശല്യമുണ്ടെങ്കിൽ അത് മറ്റു കുട്ടികൾക്ക് പടരാനുള്ള സാധ്യതയും ഏറെയാണ്. വിരശല്യം കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാം. കുട്ടികളുടെ ശരീരത്തിലെ പ്രോട്ടീൻ അബ്സോർപ്ഷൻ തകരാറിലാവുകയും കുട്ടികൾ മെലിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് മോഷൻ പോകണമെന്ന തോന്നലും വിരശല്യത്തെ സൂചിപ്പിക്കുന്നു. മുതിർന്നവർക്ക് പൊതുവെ വിരശല്യം വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ചിലർക്ക് മലദ്വാരത്തിൽ ചൊറിച്ചിൽ വരാം. എന്നാൽ മുതിർന്നവർക്ക് മലദ്വാരത്തിലെ ചൊറിച്ചിൽ വിരശല്യം മാത്രം കൊണ്ടല്ല ഉണ്ടാകുന്നത്. അത് ഫിഷർ, ഫിസ്റ്റുല, പൈൽസ് പോലുള്ള രോഗങ്ങളാലും ആകാം. കുട്ടികളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം. വെള്ളപ്പോക്കും വിരയുടെ ലക്ഷണമായി കണക്കാക്കാം. ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണങ്ങൾ പറയാം. മധുരപദാർത്ഥങ്ങൾ, ചോക്ലേറ്റ്, ബേക്കറി ആഹാരങ്ങൾ, ജങ്ക് ഫുഡ്, ഇവയെല്ലാം വിരകൾക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവ കുറയ്ക്കുക. ഇത്തരം ഭക്ഷണം ശീലിക്കുന്നവർക്ക് 3 മാസം കൂടുമ്പോൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം. കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ക്യാരറ്റ്, തേങ്ങാപ്പാൽ, ഇളം കരിക്ക്, വെളുത്തുള്ളി, പഴുത്ത പപ്പായ, പച്ചപ്പപ്പായ മുതലായവയും വളരെ നല്ലതാണ്. എല്ലാ കറികളിലും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കഴിക്കുന്നത് വിരശല്യത്തിന് അത്യുത്തമമാണ്. മരുന്നുകളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണവും കൊണ്ട് വിരശല്യം അകറ്റാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വിരശല്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
5: എംആർടിയിലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
6: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എംആർടി മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
9: ദേശ്

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസ് പാടിയതാണ് ചിത്രം വിയറ്റ്നാം കോളനി. രചന നിർവഹിച്ചത് ബിച്ചു തിരുമല, സംഗീതം പകർന്നത് എസ് ബാലകൃഷ്ണൻ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: യേശുദാസ് പാടിയ ഗാനം ചിത്രം നാഗമടത്ത് തമ്പുരാട്ടി, രചന പൂവച്ചൽ ഖാദർ, സംഗീതം MK അർജുനൻ.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
4: നഗരപുരാണം.
5: കോഴിക്കോടിന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധം മാത്രമല്ല, വേലിയേറ്റത്തിൽ ഉപ്പ് കക്കിയ മരത്തടികളുടെ ഗന്ധം കൂടിയുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കല്ലായിപ്പുഴയും പരിസരവും ഇന്നും ആ ഗന്ധത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗന്ധം മാത്രമല്ല, ഈർച്ചമില്ലുകളുടെ ശബ്ദവും. കോഴിക്കോടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് സുഗന്ധവ്യഞ്ജനങ്ങളെപ്പോലെ തടിമില്ലുകളും കാരണമായിട്ടുണ്ട്. 40 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള കല്ലായിപ്പുഴ, നിലമ്പൂർ കാടുകളിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒഴുക്കിക്കൊണ്ടുപോകുന്ന മരത്തടികൾ കടൽ കടന്ന് പറന്നതിനെപ്പറ്റി ചരിത്രത്തിൽ രേഖകളുണ്ട്. ഇവിടെ ഈർന്ന് പാകപ്പെടുത്തിയ തടികൾ വീടുകളും ഫർണിച്ചറുകളും നിർമ്മിക്കാൻ മാത്രമല്ല, യാനങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിച്ചു. ഒരു നിർമ്മാണത്തിലൂടെ ബേപ്പൂർ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. കല്ലായിയിൽ നിന്ന് അറുത്ത് പാകപ്പെടുത്തിയ തടികളിൽ വലിയൊരു ഭാഗം ചെന്നെത്തിയത് ബേപ്പൂരിലെ ഖലാസികളുടെ കൈകളിലാണ്. ഗൾഫ് നാടുകളിൽ ബേപ്പൂരിൽ നിർമ്മിക്കുന്ന ഉരുക്കൾക്ക് ഇന്നും വൻ ഡിമാൻഡാണ്. തടി കൊണ്ടുള്ള നിർമ്മിതികളെപ്പറ്റി പറയുമ്പോൾ കുറ്റിച്ചിറയിലെ മീഷ്കാൽ പള്ളി മുമ്പിൽ നിൽക്കും. 650 വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. 4 നിലകളിൽ പൂർണമായും തടി കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത്. 1510 പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ പള്ളി ഭാഗികമായി തകർന്നെങ്കിലും പുനർനിർമ്മിച്ചു. മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി മീഷ്കാൽ പള്ളിക്ക് കപ്പേളകളോ മിനാരങ്ങളോ ഇല്ല. പലതരം ഒഴുക്കുകളിലൂടെ രൂപം കൊണ്ട നഗരമാണ് കോഴിക്കോട്. വിവിധ സംസ്കാരങ്ങളുടെ മാത്രമല്ല, നദികളുടെയും വേലിയേറ്റത്തിന്റെയും ഒഴുക്ക്. ചാലിയാറും കല്ലായിപ്പുഴയും കോരപ്പുഴയും ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് കോഴിക്കോടിന്റെ നെഞ്ചിലൂടെയാണ്. ഈ പുഴകളെ ബന്ധിപ്പിച്ച് ചരക്കു ഗതാഗതം ലക്ഷ്യമിട്ട് കനോലി സായ്പ് നിർമ്മിച്ച കനോലി കനാലിനെ ദീർഘവീക്ഷണത്തിന്റെ പൊന്നരഞ്ഞാണമെന്ന് വിശേഷിപ്പിക്കണം. തെക്ക് പൊന്നാനിക്കപ്പുറം വരെ ചെന്നെത്തിയ ഈ കനാൽ ഇന്ന് പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ്. രേവതി പട്ടത്താനത്തെപ്പറ്റി മുമ്പ് പറഞ്ഞു. അതിന്റെ തുടർച്ചയായി വേണം സാഹിത്യ സാംസ്കാരിക രംഗത്തുണ്ടായ കോഴിക്കോടിന്റെ തിളക്കത്തെ കാണാൻ. എഴുത്തിലും വരയിലും ആട്ടത്തിലും പാട്ടിലും വേറിട്ട് നിന്ന ഒരുപാട് പേർ, ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് ലഭിച്ചത് ഒട്ടും യാദർശികമല്ലെന്ന് തോന്നുന്നത് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. മിഠായി തെരുവിലെ മധുരം പോലെ എത്ര രുചിച്ചാലും മതിയാകാത്ത സർഗപരത കോഴിക്കോടിന്റെ മണ്ണിന് സമ്മാനിച്ചവർ. കോഴിക്കോടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയിൽ ബാസൽ മിഷൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 1834 മുതൽ തുടങ്ങുന്നു ആ ചരിത്രം. വിദ്യാഭ്യാസം, അച്ചടി, നെയ്ത്ത് തുടങ്ങിയ മേഖലകളിൽ അവർ വലിയ മാറ്റം കൊണ്ടുവന്നു. അവർ നിർമ്മിച്ച സ്കൂളുകളും കോളേജുകളും പുതിയ തലമുറയെ വാർത്തെടുത്തു. ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ വഴിയിൽ. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, വൻകിട ആശുപത്രികളുണ്ട്, ലൈബ്രറികളുണ്ട്, NIT IMM മെഡിക്കൽ കോളേജുമുണ്ട്, പ്ലാനിറ്റേറിയമുണ്ട്. സരോവരം, ബയോ പാർക്ക് പോലെ കണ്ടൽക്കാടും നീർത്തടാകവും നിറഞ്ഞ പ്രദേശം കൂടി കോഴിക്കോട് നഗരം കൈവെള്ളയിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വൈവിധ്യത്തിന്റെ വ്യാപ്തി കൂടുകയാണ്. ഇവിടെ നിന്നും അധികം ദൂരത്തിലല്ല കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വികസനത്തോടൊപ്പം പ്രകൃതിയെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കോഴിക്കോടിനെ വേറിട്ടതാക്കുന്നത് ഇതൊക്കെയാണ്. കോഴിക്കോടിന്റെ ഔദ്യോഗിക പുഷ്പത്തെക്കുറിച്ചുകൂടി പറഞ്ഞ്

0: അവസാനിപ്പിക്കാം. വയലറ്റ് നിറമുള്ള അതിരാണി പൂവാണ് ഈ നഗരത്തിന്റെ ഔദ്യോഗിക പുഷ്പം. നീലയ്ക്കും അൾട്രാ വയലറ്റിനും ഇടയിലുള്ള അദൃശ്യ നിറമാണിത്. ചെറിയ തരംഗ ദൈർഘ്യമുള്ളതുകൊണ്ടാകാം ആ നിറം ഏറെ നേരം മനസ്സിൽ തങ്ങി നിൽക്കും. കോഴിക്കോടിനെ കുറിച്ചുള്ള സകലമാന ഓർമ്മകളും അങ്ങനെയാണ്. ഒരു കാറ്റുകൊണ്ടൊന്നും അത് കെട്ടുപോകില്ല. നഗരപുരാണം. രചന മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമ കേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച
5: 25 വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645147158.
6: മധുരം പകർന്ന് മറയൂർ ശർക്കര. ഇടുക്കി ജില്ലയിൽ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനടുത്തുള്ള മഴനിഴൽ പ്രദേശങ്ങളാണ് മറയൂരും കാന്തല്ലൂരും. വനവാസകാലത്ത് പാണ്ഡവർ ഒളിച്ചു താമസിച്ച ഇടം മറഞ്ഞിരുന്ന യൂർ ആയെന്നും പിന്നീടത് മറയൂറായെന്നും നാട്ടുമൊഴി. മറയൂർ ചന്ദനവും മറയൂർ ശർക്കരയും മറവിയിൽ മറഞ്ഞ മറയൂർ സിൽക്കും കാന്തല്ലൂർ വെളുത്തുള്ളിയും പാഷൻ ഫ്രൂട്ടും ഈ പ്രദേശങ്ങളിലെ സവിശേഷമായ തനതുൽപ്പന്നങ്ങളാണ്. വെളുത്ത വിഷം എന്നറിയപ്പെടുന്ന പഞ്ചസാരയേക്കാൾ ആരോഗ്യത്തിന് നല്ലത് ശർക്കരയാണ് എന്ന തിരിച്ചറിവിൽ ലോകമിന്ന് ശർക്കരയുടെ ഉപയോഗത്തിലേക്ക് മടങ്ങുകയാണ്. ഓരോ കരിമ്പുൽപാദക രാജ്യവും തങ്ങളുടെ തനതു ശർക്കര ഉൽപ്പന്നങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കുവാൻ മത്സരിക്കുന്നു. ലോക കമ്പോളത്തിൽ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യമാണ് മറയൂർ ശർക്കര. ഭൗമസൂചിക പദവി ലഭിക്കുന്ന കേരളത്തിലെ ഒരു കാർഷിക ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. ഇടുക്കി ജില്ലയിലെ മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിലായി 900 കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മറയൂർ ശർക്കര പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറയൂർ കാന്തല്ലൂർ പ്രദേശത്ത് വർഷം മുഴുവൻ കരിമ്പ് കൃഷി ചെയ്യുന്നു. മറയൂർ ശർക്കരയുടെ ഗുണമേന്മ കണക്കിലെടുത്ത് മേഖലയിലെ കരിമ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി മെച്ചപ്പെടുത്താനുമാണ് കേരള കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും ചേർന്ന് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി നിർദ്ദേശിച്ചത്. ഭൂപ്രകൃതിയുടെയും കൃഷിരീതിയുടെയും പ്രത്യേകത കൊണ്ട് ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന ഗുണനിലവാരം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ഭൗമസൂചിക പദവിയാണ് മറയൂർ ശർക്കരയ്ക്ക് ലഭിച്ചത്. മറയൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയിൽ രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താത്തതിനാൽ ഇരുണ്ട നിറത്തിലാണ് ലഭ്യമാകുക. ഈ ശർക്കര കാഴ്ചയ്ക്ക് ഭംഗിയില്ലെങ്കിലും ഗുണമേന്മയിൽ മികച്ചതാണ്. മറയൂർ കാന്തല്ലൂർ ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്ന കരിമ്പ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന മറയൂർ ശർക്കര എന്നും മലയാളികളുടെ ദൌർബല്യമാണ്. മറയൂർ ശർക്കരയുടെ മധുരവും ഗുണവും അറിഞ്ഞവർ പിന്നെ മറ്റു ശർക്കരകൾ ഉപയോഗിക്കാൻ മടിക്കും. വീട്ടാവശ്യത്തിനും മരുന്ന് നിർമ്മാണത്തിനും മറയൂർ ശർക്കര തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ ഒട്ടേറെയാണ്. മറയൂരിലെയും കാന്തല്ലൂരിലെയും മണ്ണിന്റെയും കൃഷിക്കുപയോഗിക്കുന്ന വെള്ളത്തിന്റെയും ഗുണം, തണുത്ത കാലാവസ്ഥ, പരമ്പരാഗത കൃഷിരീതി, നാട്ടറിവിലൂന്നിയ സംസ്കരണം എന്നിവയാണ് മറയൂർ ശർക്കരയുടെ മധുരത്തിനും

0: ഒരുമയ്ക്കും കാരണം. മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിലെ മണ്ണിൽ ലവണാംശം കുറവാണ്. പശ്ചിമഘട്ട മലനിരകളിലെ താഴ്വാരങ്ങളിലാണ് കരിമ്പ് കൃഷി നടക്കുന്നത്. മലമുകളിലെ വനപ്രദേശങ്ങളിൽ നിന്ന് മഴവെള്ളത്തോടൊപ്പം ഒലിച്ചു വരുന്ന ജൈവാംശം കൃഷിയിടങ്ങളെ സമ്പുഷ്ടമാക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന പ്രദേശങ്ങളാകിയാൽ ഇവിടെ താപനില വളരെ കുറവാണ്. കരിമ്പ് പാടങ്ങൾക്കടുത്തുള്ള ആലകളിൽ പരമ്പരാഗത രീതിയിലാണ് ശർക്കര ഉൽപാദനം. കരിമ്പിൻ നീര് വറ്റിച്ചുണ്ടാക്കുന്ന മറയൂർ ശർക്കരയിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ല. മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിൽ നൂറുകണക്കിന് ആലകളിൽ ശർക്കര തയ്യാറാക്കുന്നുണ്ട്. ശർക്കരപ്പൊടിയും ഇപ്പോൾ ആലകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പുരസമില്ലാത്ത നല്ല മധുരമാണ് മറയൂർ ശർക്കരയുടെ മുഖമുദ്ര. നിറഭംഗി അല്പം കുറവാണെങ്കിലും ആരോഗ്യത്തിന് നല്ലത് ഇരുണ്ട നിറത്തിലുള്ള മറയൂർ ശർക്കരയാണ്. മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിൽ ചെന്നാൽ കരിമ്പ് വെട്ടുന്നതും ശർക്കര ഉണ്ടാക്കുന്നതും കാണാം. ഇത് ആണ്ടുവട്ടം തുടരുന്നു. കരിമ്പ് കൃഷിയിലും ശർക്കര നിർമ്മാണത്തിലും ഉറച്ചു നിൽക്കാനാണ് മറയൂരിലെയും കാന്തല്ലൂരിലെയും കർഷകരുടെ ആഗ്രഹം. മധുരം പകർന്ന് മറയൂർ ശർക്കര. രചന ആന്റണി മുനിയറ.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട. ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: കേരളത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: തൊഴിൽ ദർശനം.
3: ഇന്ത്യൻ ആർമിയിലെ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കുള്ള 68-ാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 381 ഒഴിവുണ്ട്. പുരുഷൻ 350, വനിത 31. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 2027 ഏപ്രിലാണ് പരിശീലനം ആരംഭിക്കുക. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനന്റ് പദവിയിലായിരിക്കും ആദ്യ നിയമനം. ഒഴിവ് എഞ്ചിനീയറിംഗ് സ്ട്രീമുകളും ഒഴിവും. പുരുഷൻ സിവിൽ 75, കമ്പ്യൂട്ടർ സയൻസ് 60, ഇലക്ട്രിക്കൽ 33, ഇലക്ട്രോണിക്സ് 64, മെക്കാനിക്കൽ 101, മറ്റ് വിഷയങ്ങൾ 17. എഞ്ചിനീയറിംഗ് സ്ട്രീമുകളും ഒഴിവും. വനിത സിവിൽ 7, കമ്പ്യൂട്ടർ സയൻസ് 4, ഇലക്ട്രിക്കൽ 3, ഇലക്ട്രോണിക്സ് 6, മെക്കാനിക്കൽ 9. ഇതിനു പുറമെ സർവീസിലിരിക്കെ മരണപ്പെട്ട സൈനികരുടെ വിധവകൾക്കായി 2 ഒഴിവുകളുമുണ്ട്. ടെക്നിക്കൽ 1, നോൺ ടെക്നിക്കൽ 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, സ്ട്രീമുകൾ സിവിൽ ആർക്കിടെക്ചർ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോവേവ്, ഫൈബർ ഒപ്റ്റിക്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, വർക്ക്ഷോപ്പ് ടെക്നോളജി, എയ്റോനോട്ടിക്കൽ, എയ്റോസ്പേസ്, ഏവിയോണിക്സ്, പ്ലാസ്റ്റിക് ടെക്നോളജി, റിമോട്ട് സെൻസിംഗ്, ബാലിസ്റ്റിക്സ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ, മെറ്റലർജിക്കൽ, മെറ്റലർജി ആൻഡ് എക്സ്പ്ലോസീവ്, ലേസർ ടെക്നോളജി, ബയോടെക്, റബ്ബർ ടെക്നോളജി, കെമിക്കൽ

0: ക്കുള്ള അപേക്ഷ ഓഗസ്റ്റ് 21-നകം ലഭിക്കും വിധം തപാൽ മുഖേന അയക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindianarmy.nic.in. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 500 ഒഴിവാണുള്ളത്. ഇതിൽ 35 ഒഴിവ് കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് അവസരം. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. 1/7/2026 അടിസ്ഥാനമാക്കിയാണ് യോഗ്യതയും പ്രായവും കണക്കാക്കുക. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രായം 21-30 വയസ്സിനും ഇടയിൽ. അപേക്ഷകർ 2/7/1996 1/7/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC/ST 15 വർഷം, OBC 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും വിധവകൾക്കും 35 വയസ്സുവരെ അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. ഇന്റിമേഷൻ ചാർജ് ഉൾപ്പെടെ 850 രൂപയാണ് ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nationalinsurance.nic.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nationalinsurance.nic.co.in.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: അടുത്ത ഗാനം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തി, ഗായകൻ യേശുദാസ്, ചിത്രം കടുവയെ പിടിച്ച കടുവ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചിത്രപാടിയ ഗാനം ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ. രചന നിർവഹിച്ചത് P. ഭാസ്കരൻ, സംഗീതം പകർന്നത് രവീന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭ ബിൽ അംഗീകരിച്ചത്. വികസിത ഭാരതത്തിന് യുവാക്കൾ മുതൽക്കൂട്ടാണെന്ന് കേന്ദ്രസഹമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ടെക്സ്റ്റൈൽ മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർമാർ, ജില്ലാ ലേബർ ഓഫീസർമാർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്തുനിന്ന് ഗവൺമെന്റ് ക്വാട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടിക

ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണമേള 2026 മലപ്പുറം ജില്ലാതല പരിപാടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് പരിപാടി. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. കടലായി തോണിയോട്ട് സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. 11th സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർഗോഡ് കാലിക്കടവിൽ തുടക്കം. തിങ്കളാഴ്ച വരെയാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് എന്നത്. ശരിയുത്തരം ബിശ്വനാഥ് സിൻഹ, IAS. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായി ബിശ്വനാഥ് സിൻഹ. ഇതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കാലം സാക്ഷി.
1: മുഹമ്മദ് റഫി. ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായകൻ മുഹമ്മദ് റഫി 1924 December 24 പഞ്ചാബിലെ കോട്ല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. 1941 ഗുൽബലൂച്ച് എന്ന പഞ്ചാബി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് കടന്നുവരുന്നത്. 1944 ഗാവോം കി ഗോരി എന്ന ചിത്രത്തിലൂടെ ഹിന്ദി ചലച്ചിത്ര ഗാനരംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. നടന്മാരുടെ ശരീരഭാഷയ്ക്കും ശൈലിക്കുമനുസരിച്ച് ശബ്ദം മാറ്റിയെടുക്കാനുള്ള റഫിയുടെ കഴിവ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. 1945 ലൈല മജ്നു എന്ന ചിത്രത്തിലെ തേരെ ജൽവ എന്ന ഗാനത്തിനു വേണ്ടി അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലുമെത്തി. 1944 ഗാവോം കി ഗോരി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഹിന്ദി ചലച്ചിത്ര ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. നടന്മാരുടെ ശരീരഭാഷയ്ക്കും ശൈലിക്കുമനുസരിച്ച് ശബ്ദം മാറ്റിയെടുക്കാനുള്ള റഫിയുടെ കഴിവ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. 1945 ലൈല മജ്നു എന്ന ചിത്രത്തിലെ തേരെ ജൽവ എന്ന ഗാനത്തിനു വേണ്ടി അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തി. 1973 പുറത്തിറങ്ങിയ ലോഫർ എന്ന ചിത്രത്തിലെ ആജ് മോസം ബഡ എന്ന ഗാനം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഹം ദോനോ, കന്യാദാൻ, ചൈന ടൗൺ, ദുലാരി, കാലാബസാർ തുടങ്ങി ഒട്ടനേകം ചിത്രങ്ങളിലെ മനോഹര ഗാനങ്ങളുടെ ശബ്ദം അദ്ദേഹത്തിന്റേതാണ്. 1980 പുറത്തിറങ്ങിയ തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിലെ ഷബാബ് ലേക്കേ എന്ന ഗാനത്തിലൂടെ അദ്ദേഹം മലയാള സിനിമാ രംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചു. 35 വർഷത്തിലധികം നീണ്ട സംഗീത ജീവിതത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. 1967 പത്മശ്രീ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ആലപിച്ച ഓരോ ഗാനത്തിലൂടെയും ആസ്വാദക മനസ്സിൽ മാസ്മരികത നിറച്ച ആ അതുല്യ കലാകാരൻ 1980 July 31 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ മുഹമ്മദ് റാഫി പാടിയ ഗാനശകലം ഇപ്പോൾ കേൾക്കാം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മോഹിനിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ജയദേവകൃതി ആലപിച്ചത് മണ്ണൂർ രാജകുമാരനുണ്ണി.

സരസമശ്രണമപി മലയജപങ്കം പച്യതി വിഷമിവപുഷി സശങ്കം സരസമശ്രണമപി മലയജപങ്കം പച്യതി വിഷമിവപുഷി സശങ്കം.

നമുക്ക് ചുറ്റും പോളിടെക്നിക് കോളേജുകളിൽ സ്പോർട്സ് ക്വാട്ട സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ ഓഗസ്റ്റ് 4 രാവിലെ 10:30 കളമശ്ശേരി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിൽ നടത്തും. പങ്കെടുക്കാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് www.polyadmission.org വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം.

എൽ പി ജി ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾക്ക് ഓഗസ്റ്റ് 15-നുള്ളിൽ ഇ കെ വൈ സി നൽകണമെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്ലസ് വൺ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റിന്റെ വിശദാംശങ്ങൾ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല ബാച്ചിലർ ഓഫ് ഓപ്റ്റോമെട്രി പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 വർഷ പ്രോഗ്രാമാണിത്. നീറ്റ് യു ജി 2026 അഭിമുഖീകരിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 7. വിശദവിവരങ്ങൾക്ക് acid.uhyd.ac.in.

മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന വിവിധ പാർട്ട് ടൈം ഹൈബ്രിഡ് കോഴ്സുകളിലേക്ക് ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാനുള്ള തീയതി ഇന്നുവരെ നീട്ടിയിട്ടുണ്ട്. ഞായറാഴ്ചകളിലും രണ്ടാം ശനിയാഴ്ചകളിലുമാണ് ക്ലാസുകൾ. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വെയർഹൌസിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, ടാലി, ഡാറ്റ അനാലിസിസ്, വെബ് ടെക്നോളജീസ് എന്നിവയിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും ഡിസബിലിറ്റി ഡിറ്റക്ഷൻ, ഫൈനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നിവയിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾക്കും അപേക്ഷിക്കാം. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, ലാറ്റെക്സ് പ്രോഡക്ട്സ്, എഐ ആൻഡ് ഡീപ് ലേണിംഗ്, ഇലക്ട്രോകെമിക്കൽ എനർജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുഡ് പാക്കേജിംഗ്, നാനോ സയൻസ്, കെമിക്കൽ അനാലിസിസ്, ഫുഡ് അനാലിസിസ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്നിവയിൽ 6 മാസത്തെ PG സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഫുഡ് അനാലിസിസിൽ 1 വർഷത്തെ PG കോഴ്സിനും അപേക്ഷിക്കാം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ചിത്രം ഉർവശി ഭാരതി, രചന തിക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ഗായകൻ യേശുദാസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: ചിത്രം ഹരിശ്ചന്ദ്ര, ഗാനരചയിതാവ് തിരുനാനാർ കുറിച്ചി, സംഗീത സംവിധായകൻ ബ്രദർ ലക്ഷ്മൺ, ഗായകൻ കമകര പുരുഷോത്തമൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം ദേവരാജൻ, ഗായകൻ യേശുദാസ്, ചിത്രം നദി.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഈ ആർപ്പവില് എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.

0: ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
1: ദേവരാജന്റെ സംഗീതത്തിന് മാധുരിയുടെ സ്വരം. ചിത്രം നീയത്ര ധന്യ. രചന ഒ എൻ വി കുറുപ്പ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: രാധ വലുതായല്ലോ. ഏന്തി വലിഞ്ഞു നിന്ന് മുണ്ട് ആറാനിടുകയായിരുന്ന രാധ തിരിഞ്ഞു നോക്കി. കുഞ്ഞിരാമനാണ് പറയുന്നത്. കുടുക്കിടാത്ത ഷർട്ടിനുള്ളിലൂടെ കൈകടത്തി മാരടം തടവിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. വേനലറുതിയിലെ അരിമുല്ലപ്പൂ പോലെ ഒരു ചെറു മന്ദസ്മിതം അവളുടെ ചുണ്ടിൽ വിടർന്നു വന്നു. എന്തോ എനിക്ക് വലുതാകാൻ പാടില്ലേ? പാടുള്ളതൊക്കെയാണോ നടക്കുന്നത്? അല്പം തീക്ഷ്ണമായിരുന്നു കുഞ്ഞിരാമന്റെ ശബ്ദം. പാടില്ലാത്തതൊന്നും നടക്കുന്നില്ല, ചടുന്നനെ വന്നു രാധയുടെ ഉത്തരം. ചുണ്ടത്തെ മുല്ലപ്പൂ അപ്പോഴും വാടിയതുമില്ല. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കു വേണ്ടി വിശ്വസിക്കണ്ട, ഞാൻ കൽപ്പിച്ചു കുട്ടി വലുതാകുന്നതല്ല, വലുതായി പോകുന്നു. അത് പാടില്ലാത്തതാണോ? രാധ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തന്നെ സംഭാഷണം തുടർന്നു. പാടില്ലാത്തതല്ല, പക്ഷേ ആളുകൾ വലുതാകുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്. എന്തിനു പേടിക്കുന്നുവെന്ന് രാധ ചോദിച്ചില്ല. ചുണ്ടിലെ മുല്ലപ്പൂ വാടുകയും ചെയ്തു. അതറിയാതിരിക്കാൻ അവൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കഴിഞ്ഞപ്പോൾ നിശബ്ദയാവാതിരിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞിരാമനും മിണ്ടാതെ നിന്നു. വീണ്ടും വെള്ളത്തിലേക്ക് വീണ മീൻകുട്ടികളെ പോലെയായി അവർ. ആ കുടുംബത്തിലെ സ്ഥായിയായ ഭാവം വിഷാദമായിരുന്നു. അത് കുടഞ്ഞു കളയാൻ രാധ കൂടെ കൂടെ ഒന്ന് പിടയും. ഒടുവിൽ വെള്ളത്തിൽ തന്നെ ആണ്ട് മുങ്ങും. ഇന്ന് വിഷാദപരമായ ഒരു അന്തരീക്ഷത്തിലേ ശരിക്ക് ചലിക്കാൻ കഴിയൂ എന്നൊരു നില വന്നു ചേർന്നിരിക്കുകയാണ്. മാസ്റ്റർ മരിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ നടുത്തുണറ്റു. അത് നിലത്തോടൊപ്പം അമരേണ്ടതായിരുന്നു. ഹാജിയാരുടെ ചില്ലറ സഹായങ്ങളും കുഞ്ഞിരാമന്റെ സഹാനുഭൂതിയും കൂടി അതിനെ മുട്ടുകൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. വീടാകെ ശൂന്യമായി. ഒരാളെ മരിച്ചിട്ടുള്ളൂ, പക്ഷേ ഒരാളും ബാക്കിയില്ല എന്ന മട്ടാണ്. മാസ്റ്ററെ സംസ്കരിച്ചിന്നത്തെ രാത്രി വല്ലാത്ത അനുഭവങ്ങൾ രാധയ്ക്ക് നൽകി. കരച്ചിൽ കഴിഞ്ഞാൽ ബോധക്ഷയം, അത് കഴിഞ്ഞാൽ വീണ്ടും കരച്ചിൽ. അങ്ങനെ കഴിയുകയാണ് മാധവിയമ്മ. രാധ വാവിട്ട് കരഞ്ഞില്ല. എങ്കിലും തിരികല്ലുരയുന്നതുപോലെ ഒരു ഞരക്കം ആ തൊണ്ടയിൽ ഇടവിടാതെ നിന്നു. കരഞ്ഞു കരഞ്ഞു ക്ഷീണിച്ച അനുജൻ കിടന്നുറങ്ങി. രാധ ആ പായത്തലപ്പിലിരുന്നു. അവൾക്ക് കരച്ചിൽ വന്നില്ല, ഭയവും തോന്നിയില്ല. എന്താണ് അനുഭവിക്കുന്നതെന്ന് തന്നെ തിട്ടമായില്ല. ഒരുതരം വെറുങ്ങലിപ്പ്. അയൽ വീടുകളിൽ നിന്ന് അമ്മമാർ സമാധാനിപ്പിക്കുവാൻ എത്തിയിരുന്നു, ബന്ധുക്കളും ശത്രുക്കളുമെല്ലാം. കരഞ്ഞിട്ടെന്താ, ഒരു കിഴവി പറഞ്ഞു. ഭഗവാൻ വരുത്തുന്നത് സഹിക്കുക. ഈ രോഗത്തിനു മരുന്നുണ്ടോ? വേറൊരുത്തി സമാധാനം.

0: അവനും വരില്ല. എന്നാലും അവനവൻ തന്നെ ഒരു ഉറപ്പുണ്ടാക്കുക, അതല്ലേ വഴിയുള്ളൂ, ഭാർഗവിയമ്മ ഗൽഗതത്തോടെ പറഞ്ഞു. അതെ അതെ, നാണിക്കുട്ടി പണിക്കരും പറഞ്ഞു. ഗദാസൂന ഗദാസൂംശ്ച എന്നല്ലേ, നമ്മൾ കരഞ്ഞ് പോയവന് ഗതിയില്ലാതാക്കരുത്, കിഴവി വീണ്ടും ഓർമ്മപ്പെടുത്തി. ബന്ധുക്കളുടെ ഒരു തുള്ളി കണ്ണുനീർ പരലോകയാത്രക്കാരൻ്റെ മുൻപിൽ ഒരു വലിയ പുഴയായി കിടക്കും എന്ന് അവർ വിവരിച്ചു. പക്ഷേ ഇതെല്ലാം രാധയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിരുന്നു. അവൾ കരയുന്നില്ല. മുറിയുടെ നടുക്കിരിക്കുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ നാളത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിശ്ചലയായിരിക്കുകയാണ്. ആ വിറയ്ക്കുന്ന നാളം അവളുടെ മുഖത്തും ചുമരിലും ഇളം ചുവപ്പുള്ള അലകൾ നിർമ്മിച്ചിരുന്നു. തുടുത്ത കവിളുകളിൽ കൂടുതൽ തുടുപ്പ്, കലങ്ങിയ കണ്ണുകളിൽ കൂടുതൽ കലക്കം. നിശ്ചലവും നിശബ്ദവുമായ ആ ഇരിപ്പിലും സാന്ത്വനങ്ങൾ തുടർന്നു. അയൽക്കാർ ചെയ്യേണ്ട കടമയാണത്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
9: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.

തൃശൂർ ഫാഷൻ ജുവല സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, ഇത് കർക്കിടകമാസം, രാമായണമാസം. ശ്രീരാമൻ സർവജീവരാശികളിലും ശുദ്ധചൈതന്യമായി വിളങ്ങുന്ന ഏകനായ ആത്മാവ്, സീതയാകുന്നത് മനസ്സ്. യുദ്ധമോ ആന്തരിക സംഘട്ടനങ്ങളോ ഇല്ലാതെ സദാ പ്രശാന്തി വിളയാടുന്ന അയോധ്യയിൽ പത്തിന്ദ്രിയങ്ങളെയും സംയമനം ചെയ്ത ദശരഥന്റെ പുത്രനായി ജനിക്കുന്ന രാമൻ, സദാ മായയിൽ കുടുങ്ങിക്കിടക്കുന്ന മനസ്സാകുന്ന സീതയെ പത്നിയായി വരിച്ച രാമന് അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ഒപ്പം പോകുന്നത് തപസ്സിന്റെ പ്രതീകമായ ലക്ഷ്മണനും. കാമമാകുന്ന ബാല്യയെ ഒളിയം പെയ്ത് കൊന്ന് ചിന്തകളാകുന്ന വാനരന്മാരുടെ രാജാവായി ചിന്തകളെ ഗ്രീവം ചെയ്യാൻ നിയന്ത്രിക്കാൻ കഴിവുള്ള സുഗ്രീവനെ അവരോധിക്കുന്നു. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന ദശമുഖ രാവണനെ നിഗ്രഹിച്ച് സീതയാകുന്ന മനസ്സിനെ മോചിപ്പിക്കുന്ന ആത്മരാമൻ. ഈ ദൌത്യത്തിന് രാമനൊപ്പം ആദ്യന്തം നിലകൊള്ളുന്നത് ശ്രീരാമന്റെ പാദപാംസുക്കളേക്കാൾ താഴെയാണ് തന്റെ സ്ഥാനമെന്ന് കരുതുന്ന ഹനുമാനാണ്. രാവണനെപ്പോലെ സ്വന്തം ബലത്തിൽ ഊറ്റം കൊണ്ട് ലോകത്തെ വരുതിയിലാക്കാനല്ല, സ്വന്തം ബലത്തെ സ്വയം അടക്കിവയ്ക്കാനും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും ചെയ്ത സമർപ്പിത ചേതസ് ഭക്തഹനുമാൻ. ആധ്യാത്മികവും സാംസ്കാരികവുമായ ധാർമ്മിക മൂല്യങ്ങൾക്ക് മാത്രമേ ലോകത്തെ ഉദ്ധരിക്കാനാവൂ എന്നുദ്ബോധിപ്പിക്കുന്ന രാമായണം. പ്രിയശ്രോതാക്കളെ, ഭാരതത്തിന്റെ ആദർശ പുരുഷനായ ശ്രീരാമനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളുമായി ഇതാ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം ആരംഭിക്കുന്നു. ആദ്യഗാനം ചിത്രപാടിയതാണ് ചിത്രം നാരായം, രചന പി കെ ഗോപി, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രീരാമനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ സ്മൃതി മധുരം പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇന്നീ പരിപാടിയിൽ യോഗയും കുട്ടികളും, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
3: ഏതു പ്രായത്തിൽ യോഗാഭ്യാസം തുടങ്ങണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് യോഗാഭ്യാസം ആകാമോ, തുടങ്ങിയ ചോദ്യങ്ങൾ സർവ്വസാധാരണയാണ്. യോഗാഭ്യാസം ആരംഭിക്കും

0: ഉറപ്പിക്കാൻ പ്രായം ഒരു ഘടകമേയല്ല. 2 വയസ്സായ കുട്ടി മുതൽ 90 കഴിഞ്ഞ വൃദ്ധന് പോലും യോഗാഭ്യാസം ആരംഭിക്കാവുന്നതേയുള്ളൂ. ജനിക്കുന്നതിനു മുൻപ് ഗർഭാവസ്ഥയിൽ തന്നെ ശിശു യോഗാവസ്ഥയിലാണ് എന്ന സത്യം മനസ്സിലാക്കുക. മനസ്സിൽ യാതൊരുവിധ ചിന്തകളുമില്ലാതെ ഏകാഗ്രചിത്തനായി പ്രപഞ്ചശക്തിയെ സ്മരിച്ചുകൊണ്ട് യോഗനിദ്രയിൽ പള്ളിയുറങ്ങുകയാണ് നാം അവിടെ. ഭൂജാതനായ ശേഷം ആദ്യ മാസങ്ങളിൽ കാലുകൾ ഉയർത്തി മേരുദണ്ഡാസനവും കമരുമ്പോൾ ഭുജംഗാസനവും നൗകാസനവും ശലഭാസനവും ശിശു അനുഷ്ഠിക്കുന്നു. ഇത് പ്രകൃതിദത്തമായി തന്നെ അവന് ലഭിക്കുന്ന കഴിവുകളാണ്. തുടർന്ന് മുട്ടിലിഴയുമ്പോൾ അത് മാർജാരാസനവും വ്യാഘ്രാസനവും ചതുഷ്പാദാസനവും ആയി മാറുന്നു. ഇതിനർത്ഥം ജന്മനാ തന്നെ നാം യോഗാസനം ചെയ്യാൻ പ്രാപ്തനാണ് എന്നു തന്നെ. ഇത് ഏതു പ്രായത്തിൽ യോഗ ചെയ്തു തുടങ്ങണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കഠിനമായ പ്രാണായാമങ്ങളോ ബന്ധങ്ങളോ മുദ്രകളോ ഒന്നും കുട്ടികൾ അഭ്യസിക്കരുത്. ലളിതമായ ആസനവിധികൾ, ലഘുവായ പ്രാണായാമങ്ങൾ തുടങ്ങിയവ കുട്ടികളെ അഭ്യസിപ്പിക്കാം. യോഗ അഭ്യാസത്തിലൂടെ വളർന്നുവരുന്ന തലമുറ ഭാരതത്തിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബൗദ്ധിക ക്രിയാത്മക ശക്തികൾക്ക് അടിത്തറയിടേണ്ടത് കുരുന്നുപ്രായത്തിൽ തന്നെയാണെന്നിരിക്കെ ബാല്യത്തിൽ തന്നെ യോഗാഭ്യാസം കുട്ടികൾ ചെയ്തു തുടങ്ങണം. കുട്ടികളിൽ ഉണ്ടാകുന്ന ബാലാരിഷ്ടതകൾ, രോഗങ്ങൾ എന്നിവ പാടെ മാറി ബുദ്ധിശക്തിയും കർമ്മശേഷിയും ശാരീരിക ആരോഗ്യവും വളരാൻ യോഗാഭ്യാസ ചര്യ കൂടിയേ തീരൂ. പിടിവാശി, ഭക്ഷണത്തോടുള്ള വെറുപ്പ്, രോഗങ്ങൾ എന്നിവ മാറി സച്ചിന്തയും പാണ്ഡിത്യവുമുള്ള ഒരു തലമുറയെ നാം തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിനായി യോഗാഭ്യാസം ബാല്യത്തിലെ ശീലമാക്കുക. കുട്ടികൾക്ക് ചെയ്യാനാകുന്ന യോഗാഭ്യാസങ്ങളിൽ യുക്തമായവ തിരഞ്ഞെടുക്കാം. ധ്യാനാസനങ്ങൾ, ലഘു യോഗാസനങ്ങൾ എന്നിവ നിരന്തരമായി പരിശീലിപ്പിക്കുക. യോഗാസനങ്ങൾ ബാല്യത്തിൽ തന്നെ ജീവിതചര്യയാക്കിയാൽ ആരോഗ്യചിന്തയുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ബുദ്ധിശക്തിയും ഊർജസ്വലതയുമുള്ള ഒരു കുട്ടിയായി നമുക്ക് ലഭിക്കും. കുട്ടികൾക്കായി ഒരു ലഘു പരിശീലന ക്രമം: സമശ്വസനം, ദീർഘശ്വസനം, വജ്രാസനം, ഭ്രമണകം, അർദ്ധമേരുദണ്ഡാസനം, മേരുദണ്ഡാസനം, ഭുജംഗാസനം, അർദ്ധശലഭാസനം, യോഗനിദ്ര. ഇതിലൂടെ ഓരോ കുട്ടിയെയും നാടിന് ഉത്തമനായ പൗരനാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും.
1: യോഗയും കുട്ടികളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
5: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
4: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
5: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
6: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് എംസിഎ.
9: 4 വർഷത്തിൽ ബിസിഎ, 1 വർഷം കൂടി പഠിച്ചാൽ എംസിഎ, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
11: ചിത്രപാടിയ ഗാനം ചിത്രം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. രചന ജയകുമാർ ചെങ്ങമനാട്, സംഗീതം നടേഷ് ശങ്കർ.

0: കേരളത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
3: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ ഇഎംഐ കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു ഇഎംഐ ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: Come on boys, let's go practice. നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
2: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
1: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
3: എന്നാൽ RBIയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
4: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ RBIയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBIയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
5: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഗാനോപഹാരം. രണ്ടായിരത്തി 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനമിത സുജാത പാടിയതാണ്. ചിത്രം 1, 2, 3. രചന രാജീവ് ആലുങ്കൽ. സംഗീതം MJ ചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ചിത്രപാടിയ ഗാനം ചിത്രം ഇന്ദ്രനീലം, രചന യൂസഫലി കെച്ചേരി, സംഗീതം രതീഷ് കണ്ണൻ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഗാനപഹാരം തുടരുന്നു. ഈ ഗാനം ജി വേണുഗോപാൽ പാടിയതാണ്. ചിത്രം പകൽ, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗായകൻ പി ജയചന്ദ്രൻ, ചിത്രം എന്റെ ഹൃദയത്തിന്റെ ഉടമ, രചന നിർവഹിച്ചത് ONV കുറുപ്പ്, സംഗീതം പകർന്നത് രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരത്തിൽ നാം ആസ്വദിച്ചത് 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളുടെ നടപടികൾ അവലോകനം ചെയ്യുന്നതിന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന രാജ്യത്ത് നടപ്പാക്കി വരികയാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. പിഎം കെഎസ്വൈക്ക് കീഴിൽ പൂർത്തിയായ 1256 പദ്ധതികൾ 38 ലക്ഷത്തോളം കർഷകർക്ക് സഹായകരമായെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചു. ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും പൂർണ്ണമായി നിരായുധീകരിക്കുന്നതിന് കരാറിൽ ബോർഡ് ഓഫ് പീസ് എത്തിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരാക്രമണങ്ങൾക്ക് താവളമായി ഗാസ ഇനി ഉപയോഗിക്കപ്പെടില്ലെന്നും അതുവഴി ഇസ്രായേലിന് അർഹമായ സുരക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. രണ്ടുപേരെ കാണാതായി. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് കോടഞ്ചേരിയിൽ തുടക്കമായി. 6 വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി 200 താരങ്ങൾ മാറ്റുരയ്ക്കുന്നു. സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ അദാലത്തിൽ 138 പരാതികൾ തീർപ്പാക്കി. ആകെ 163 പരാതികളാണ് ലഭിച്ചത്. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്നലെ ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളിമെഡലും സീമ കാളിരാന വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കലമെഡലും നേടി. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

0: കേരളത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: സഞ്ചാരി
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് സന്തോഷ് ജനാർദ്ദനൻ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പോകുന്നത് ലോകത്തിലെ അതിപ്രശാന്തവും അതിപ്രകൃതി സുന്ദരവുമായ ഒരു സ്ഥലത്തേക്ക് നടത്തിയ യാത്രാവിശേഷത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അലാസ്ക, മഞ്ഞും മലകളും അനന്തമായി നീളുന്ന റോഡുകളും ആർട്ടിക് സർക്കിളും നോർത്തേൺ ലൈറ്റ്സും മനുഷ്യവാസം പോലും അപൂർവമായ പ്രദേശങ്ങളും ചേർന്ന ഒരു അപൂർവ പ്രദേശം. അവിടേക്ക് യാത്ര നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ സന്തോഷ് ജനാർദ്ദനൻ

0: ാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം നടത്തിയ അലാസ്കൻ യാത്രാ വിശേഷങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം സന്തോഷ്.
1: താങ്ക് യു മൃദുൽ. മൃദുൽ പറഞ്ഞ പോലെ ഞാനും തിരുവനന്തപുരം സ്വദേശിയാണ്. കുറെ കാലമായിട്ട് ഇവിടെ US ലാണ് താമസം. വർഷത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒരു ട്രിപ്പൊക്കെ പോകാറുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സാധാരണ ഞാൻ അമേരിക്കയിൽ നിന്ന് യാത്ര പോകുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പൊതുവെ അവർ ഈ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ഇപ്പുറത്ത് ജപ്പാനിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ പോകുന്ന യാത്രകളെ പറ്റിയിട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ അലാസ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയ ഒരു അതിഥി ഞങ്ങൾക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അലാസ്ക തിരഞ്ഞെടുത്തത്?
1: ഈ ഒരു അപൂർവത തന്നെയാണ് ഒന്നാമത്തെ കാരണം. കാര്യം അധികം ആരും അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്. പക്ഷെ എന്നെ അങ്ങോട്ട് പോകാൻ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അലാസ്ക എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം വഴിയാണ് ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് ആദ്യമായിട്ട് മനുഷ്യരെത്തുന്നത് തന്നെ. ഈ ബെറിംഗ് സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടലിടുക്കുണ്ട്. തണുപ്പ് കാലത്ത് വന്നിട്ട് അത് ഉറഞ്ഞുകിടക്കും. സോ അതുവഴിയാണ് മനുഷ്യർ ആദ്യമായിട്ട് അലാസ്ക വഴി ഈ നോർത്തേൺ അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് നടന്നെത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് ഒരു ഒരു കാരണം. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ യാത്ര പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ ഇൻറ്റു ദ വൈൽഡ് എന്ന് പറയുന്ന സിനിമയും ആ ബുക്ക് വായിക്കുന്നതൊക്കെ. അത് എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാ മഹാസമുദ്രങ്ങളും ഒന്ന് ടച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ താമസിക്കുന്നത് തന്നെ ഇന്ത്യൻ ഓഷന്റെ അടുത്താണ്. പിന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ അടുത്താണ്. പിന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ സിയാറ്റിലിൽ പോയപ്പോൾ പസഫിക് ഓഷനും തൊട്ടു, അലാസ്കയിൽ ചെന്നിട്ട് ആർട്ടിക് ഓഷനും തൊട്ടു. ഇനി എനിക്ക് ബാക്കിയുള്ളത് രണ്ടെണ്ണമാണ്, സതേൺ അറ്റ്ലാന്റിക് ഓഷനും പിന്നെ അന്റാർട്ടിക് ഓഷനും. അത് എന്തെങ്കിലും ഞാൻ പോകും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്തേൺ ലൈറ്റ്സ് കാണാനുള്ളൊരു ചാൻസ് ഇക്വേറ്ററിന് അടുത്ത് താമസിക്കുന്ന നമുക്കൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആർട്ടിക് സർക്കിളിനകത്ത് പോയേ പറ്റുള്ളൂ. ഒന്നിൽ നോർവേ പോലത്തെ സ്ഥലത്ത് പോകണം. പക്ഷേ ഞാൻ ഇവിടെ ഓൾറെഡി അമേരിക്കയിലുള്ളതുകൊണ്ട് എനിക്ക് മറ്റ് വിസ പ്രശ്നങ്ങളൊന്നുമില്ല അലാസ്കയിലേക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ അലാസ്ക ചൂസ് ചെയ്തെന്നുള്ളേ ഉള്ളൂ.
0: അപ്പൊ ഇതിപ്പോ എന്നോട് അമേരിക്കയിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞു, പക്ഷെ കേരളത്തിൽ നിന്ന് അലാസ്കയിലേക്ക് പോകണം എന്ന് വിചാരിച്ച എങ്ങനെയാണ് സാധാരണ യാത്ര പ്ലാൻ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ, വസ്ത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിരിക്കണമല്ലോ.
1: അതെ, ബേസിക് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ US ലേക്ക് കയറാനുള്ള വിസ വേണം. സാധാരണ ടൂറിസ്റ്റ് വിസ എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാറുള്ളത് ഇതുപോലത്തെ യാത്രകൾക്കൊക്കെ. അതൊന്ന്. പിന്നെ യാത്ര വരുന്നവർ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ട് വരുന്നതാണെന്നല്ല കാര്യം. അലാസ്കയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു റെന്റഡ് കാർ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അതിന് തയ്യാറായിട്ട് വരിക. പിന്നെ അലാസ്ക കാണാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മിഡ് സെപ്റ്റംബറാണ്. മിഡ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കാണ് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പവർ വളരെയധികം കൂടുന്നതും. അതുമാത്രമല്ല ഫാൾ സീസൺ അവിടെ നേരത്തെ എത്തും. ഫാൾ സീസൺ ആകുമ്പോഴത്തേക്കാണ് ഈ ഇലകളുടെയൊക്കെ കളർ മാറി പച്ച മുതൽ ഒരു പർപ്പിൾ വരെയുള്ള ഒരു ഒരു നല്ലൊരു സ്പെക്ട്രം ഓഫ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പോകണം. മാത്രമല്ല ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മൾ, ഞാൻ തന്നെ യാത്ര പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 മിനിറ്റിലെ ഒരു വെതറാണ് കണ്ടത്. നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മഴ വരും, അത് കഴിഞ്ഞിട്ട് മൂടൽ മഞ്ഞാവും. ഇതെല്ലാത്തിനും നമ്മൾ തയ്യാറായിരിക്കണം. അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും, അതായത് ഹെവി ജാക്കറ്റുകളും, അത് മാത്രമല്ല റെയിൻകോട്ടുകളും എല്ലാം കൊണ്ടുപോകും. തയ്യാറായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
0: എങ്ങനെയായിരുന്നു സന്തോഷ് അലാസ്കയിലേക്ക് പോയത്? ഇതുപോലെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് കാറിന്റെ അടുത്ത് അങ്ങനെ ഒരു യാത്രയായിരുന്നു?
1: ഞാനിവിടെ US ന്റെ നോർത്ത് ഈസ്റ്റേൺ കോർണറിലാണ് ഞാൻ താമസിക്കുന്നത്. ന്യൂജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അലാസ്കയിൽ എത്തണമെങ്കിൽ ആദ്യം വെസ്റ്റ് കോസ്റ്റിൽ എത്തണം, അതായത് സിയാറ്റിലിൽ എത്തണം. സിയാറ്റിൽ നിന്ന് വേണം പിന്നെ മുമ്പോട്ട് പോകാൻ. അത് ഒറ്റയടിക്ക് ഞാൻ ആ യാത്ര ചെയ്തില്ല. ഞാൻ സിയാറ്റിൽ വന്നിട്ട് അവിടെ ഒരു 2-3 ദിവസം തങ്ങിയിട്ടാണ് ഞാൻ അലാസ്കയിലേക്ക് പോയത്. പക്ഷെ ആ 2-3 ദിവസം ഞാൻ സിയാറ്റിൽ സിറ്റിയും അതിനടുത്ത് തന്നെയുള്ള കുറച്ച് നല്ല ഇതുപോലത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് സ്നോക്കാൽമി ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാൾസ് ഉണ്ട്. ആ സ്നോക്കാൽമി ഫാൾസ് എന്ന് പറയുന്നത് രാത്രി ടൈമിൽ അവർ ലൈറ്റപ്പ് ചെയ്യും. നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നത്. അതുകൊണ്ട് തന്നെ പുക പോലത്തെ വെള്ളത്തിന്റെ ചാറ്റലുണ്ടാകും. സോ അതിലേക്ക് ഇവർ ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ. സോ അത് കാണാനായിട്ട് തന്നെ നല്ലൊരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടാവും എപ്പോഴും. ഞാൻ പോയ സമയത്ത് അവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ രാത്രി ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ കോട്ടൊന്നും എടുക്കാതെയാണ് പോയത്. എന്നിട്ടും ഓൾമോസ്റ്റ് നിയർ 0 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ നിന്നു. കാര്യം ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ശരിക്കും തണുക്കും. ഈവൻ നമ്മള് ജനവാസ കേന്ദ്രത്തിലൊക്കെ സിറ്റിയിലോട്ടൊക്കെ എത്താൻ നേരത്ത് പിന്നെയും കുറെ കൂടെയൊക്കെ വാം ആയിട്ടുണ്ടാവെങ്കിലും ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നല്ല തണുപ്പാണ്. അവിടെ സ്നോക്കാൽമി ഫാൾസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്റ്റൽ പീക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയിട്ടുള്ള മലകളാണ് അവിടെ. റിയലി പീക്ക്, വൺ ഓഫ് ദ ടോളസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആണ് ഈ

0: ക്രിസ്റ്റൽ പീക്ക് റേഞ്ചസ്. സോ അവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് മൗണ്ടൻ ബൈക്ക് ചെയ്ത് വരാൻ പറ്റും. ആൾക്കാർ മുകളിലോട്ടും പോകുന്നത് തന്നെ ആയിരുന്നു, പക്ഷേ എനിക്ക് മുകളിലോട്ട് ചവിട്ടിക്കയറാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞാൻ ഗോണ്ടോല എടുത്തിട്ട് സൈക്കിളും കൊണ്ട് മുകളിൽ പോയി അവിടെ താഴോട്ട് വരുമായിരുന്നു ഞാൻ ചെയ്തത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് സിറ്റിക്കകത്ത് തന്നെ, സിയാറ്റിൽ സിറ്റിക്കകത്ത് തന്നെ ഉള്ള മറ്റൊരു സാധനമാണ് ഈ സ്പേസ് നീഡിൽ എന്ന് പറയുന്നത്. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ചില സമയത്ത് കാണിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സൂചി പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ഡിസ്ക് പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാകും. അവിടെ ആ ഡിസ്ക് പോലത്തെ സ്ട്രക്ചറിന്റെ താഴെ വന്നിട്ട് ഗ്ലാസ് ഫ്ലോർ ഒക്കെ ഉണ്ട്. സോ അവിടെ വന്നിട്ട് ഈ സിയാറ്റിൽ മൊത്തം ആ മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടും. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഈ പസഫിക് ഓഷനിൽ ക്രൂസ് ലൈനേഴ്സ് ഒക്കെ വരുന്നതും അതുപോലെ തന്നെ അവിടുത്തെ പോർട്ടും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഞാനവിടെ പോയത് വൈകുന്നേരം പോയിട്ട് ഓൾമോസ്റ്റ് രാത്രി ഒരു 10 മണി വരെ ഞാൻ അവിടെ ചിലവാക്കി. അവിടെ തന്നെ മുകളിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടു. പിന്നെ ഈ പസഫിക് ഓഷൻ തൊടാനായിട്ട് ഞാൻ പോയ സ്ഥലമാണ് ആൽക്കി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം. അതും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഈ വെള്ളത്തിൻ്റെ നിറം എന്താണെന്ന് അറിയില്ല, നല്ല തെളിഞ്ഞ ഇന്ദ്രനീലക്കല്ല് പോലത്തെ നല്ല ബ്ലൂ കളർ വെള്ളവും നല്ല വൃത്തിയുള്ള മണ്ണും ഒക്കെയാണ്. അവിടെ ഇങ്ങനെ ചവറൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. മേ ബി അതൊരു കൾച്ചറിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ കീപ് ദർ പ്ലേസസ് റിയലി ക്ലീൻ. സോ അതൊക്കെയാണ് ഞാൻ സിയാറ്റിലിൽ കണ്ടത്. എന്നിട്ട് സിയാറ്റിലിൽ നിന്ന് നമുക്ക് വടക്കോട്ട് വേണം പോകാൻ. സോ അവിടെ നിന്ന് ഞങ്ങൾ ആങ്കറേജ്, സീടാക്ക് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ആങ്കറേജ് എയർപോർട്ടിലേക്ക് പോയി. ഈ ആങ്കറേജ് എന്ന് പറയുന്ന സിറ്റിയാണ് ഈ അലാസ്കയിലുള്ള ഏറ്റവും വലിയ സിറ്റി, അവരുടെ ക്യാപിറ്റലും അതാണ്. അത് വന്നിട്ട് ഈ പസഫിക് ഓഷന്റെ തീരത്ത് തന്നെയുള്ള സിറ്റിയാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്തൊരു എയർപോർട്ടിൽ എത്തണം, ഫെയർബാങ്ക്സ് എന്ന് പറയുന്ന അലാസ്കയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്. വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈവൻ തിരുവനന്തപുരത്തിൻ്റെ അത്രയും പോലും വലിപ്പമുള്ള സ്ഥലമല്ല അത്, ചെറിയൊരു സിറ്റിയാണ്. എന്നുവെച്ചാൽ വലിയ കെട്ടിടങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ ആകപ്പാടെ ഞാൻ കണ്ട ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു 3 നില കെട്ടിടം, അതിന് മുകളിൽ ഞാൻ കണ്ടില്ല അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സോ അത് വന്നിട്ട് ഈ കനേഡിയൻ ബോർഡറിനടുത്തേക്ക് വരുന്ന, അതായത് കിഴക്കോട്ട് പറക്കണം. ആ ഫെയർബാങ്ക്സ് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങളുടെ റെന്റ് എ കാർ ബുക്ക് ചെയ്ത സ്ഥലത്ത് പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സർപ്രൈസസ് തുടങ്ങുന്നത്. കാര്യം ഞാൻ ഒരു സാധാരണ യാത്രയായിരിക്കും എന്ന് വിചാരിച്ച് ആ കാറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നിസാൻ റോഗ് കാറായിരുന്നു. അവിടെ ഈ 4x4 കാറുകൾ മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അവിടുത്തെ വെതറും അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതിയും എല്ലാം ഇത്തിരി റഗഡാണ്. സോ അവിടെ ഈ സാധാരണ ഈ ചെറിയ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് 4x4 കാറുകൾ മാത്രം അവിടെ യൂസ് ചെയ്യാറുള്ളൂ. അതിലും ഈ വാക്കി ടോക്കി ഒക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് എനിക്ക് സംശയം ഉണ്ടായി. അപ്പോഴാണ് ആ അവിടെ ഉണ്ടായിരുന്ന റെന്റ് കാറിന്റെ ആൾ ഞങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെയർബാങ്ക്സിൽ നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, സിറ്റി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഒരു നത്തിങ്നെസ് ആണ്, ഒന്നുമില്ല. സിറ്റികളോ ടൗണുകളോ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് മൊബൈൽ കവറേജ് കിട്ടില്ല. സോ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പാടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വാക്കി ടാക്കീസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അതുവഴി പോകുന്ന ഓയിൽ ട്രക്കുകളൊക്കെ ഉണ്ട്. ആ ട്രക്കുകളോ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന മറ്റ് കാറുകളോ ആരെങ്കിലും നിർത്തി നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവര് പോയി ഇപ്പൊ പാരാമെഡിക്സിന് അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ റിലേ ചെയ്യും, മെസ്സേജസ് റിലേ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് അവിടുത്തെ രീതി.
1: അപ്പൊ നമുക്ക് കൂടുതൽ അലാസ്കൻ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് സന്തോഷം ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
0: കുലം എന്ന് പറയുന്ന സിനിമയിലെ എന്തമ്മേ ചുണ്ടത്ത് എന്നൊരു പാട്ടുണ്ട്. ഇതെനിക്ക് എപ്പോഴും ഞാൻ എന്റെ കാറിലും ഒക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. എന്താ അറിയില്ല, ഐ ലൈക്ക് ഇറ്റ്.
1: അലാസ്കയിൽ പോയപ്പോഴും ആ പാട്ട് കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൗതുകമുള്ള ഒരു സ്ഥലമാണ് അലാസ്ക. ചരിത്രപരമായി ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. മനുഷ്യൻ ആദ്യമായി അമേരിക്കൻ വൻഭൂഖണ്ഡത്തിലേക്ക് ഒരുപക്ഷെ നടന്നെത്തിയത് അലാസ്ക വഴിയാണെന്ന് നമ്മൾ കരുതുന്നു. USA തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ അലാസ്ക?
1: ശരിയാണ് മൃദുൽ. ലൈക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ടെക്സസ് ആണ് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്നാണ് US-ലെ. പക്ഷേ അതിനൊരു കാരണമുണ്ട്. US-നെ സാധാരണ ഈ പേപ്പറുകളിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കവറേജിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഡോക്യുമെന്റ്സിലോ ഒക്കെ ഒന്ന് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. US-നെ തന്നെ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ലോവർ 48 എന്ന് വിളിക്കും. അതായത് മെയിൻ ആ കാനഡയ്ക്ക് താഴെ നമ്മൾ മാപ്പിൽ ആക്ച്വലി കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് ലോവർ 48 എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അലാസ്ക എന്ന് പറയുന്നത് ആക്ച്വലി അലാസ്കയിൽ എത്തണമെങ്കിൽ ഒന്നിൽ കടൽ മാർഗത്തിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കാനഡ ക്രോസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും മറന്നു പോകുന്ന ഒരു സ്റ്റേറ്റാണ് അലാസ്ക. പിന്നെ ഉള്ളത് ഹവായിയാണ്. ഈ ലോവർ 48-ലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് ടെക്സസ്. പക്ഷേ US ആസ് എ കൺട്രി അലാസ്കയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് US-ന്റെ കയ്യിൽ വന്നെത്തുന്നത് തന്നെ വലിയ കൗതുകകരമായിട്ടുള്ളൊരു സംഗതിയാണ്. 1867 കണ്ടാണെന്ന് തോന്നുന്നു, അറൌണ്ട് ദാറ്റ് ടൈം റഷ്യൻ എംപയർ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ഒരു കരാറിലൂടെയാണ് ഈ സ്ഥലത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. ഈ ക്രിമിയൻ യുദ്ധം

0: നടന്നിട്ട് റഷ്യക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സാമ്പത്തിക നഷ്ടവും കടബാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അലാസ്ക എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ റഷ്യ പാടുപെട്ടുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് അവിടുത്തെ അപ്പോഴത്തെ ചക്രവർത്തി ആയിട്ടുള്ള ഐ തിങ്ക് ഇറ്റ് വാസ് അലക്സാണ്ടർ 2, അലക്സാണ്ടർ ചക്രവർത്തി ആ സ്ഥലത്തിനെ വിറ്റഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് വാങ്ങിക്കാൻ പലരും മുന്നോട്ട് വന്നിരുന്നെങ്കിലും അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടായിരുന്ന സിയുവാർഡ് എന്ന് പറയുന്ന ഒരു ആള് $5.6 million ഇത് വാങ്ങിക്കാനായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവസാനം അത് $7.2 million കൊടുത്താണ് അമേരിക്ക സ്വന്തമാക്കിയത്, അലാസ്ക മേടിച്ചത്. പിന്നെ ഈ വില കൂട്ടി ഈ വാങ്ങിച്ച സാധനത്തിനെ പിന്നീട് സീവാർഡ്സ് പോളി എന്ന പേരിൽ എല്ലാവരും വിമർശിച്ചെങ്കിലും ചരിത്രപരമായിട്ട് ഇത് അമേരിക്കയുടെ ഈ ഭൂപ്രദേശ വികസനത്തിനെയും അതുപോലെ തന്നെ ഏഷ്യയായിട്ടുള്ള ഈ ട്രേഡും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ടായിരുന്നു.
1: പല തീരുമാനങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പൊ നമുക്ക് തോന്നും മണ്ടത്തരമാണെന്ന്, ഒരുപക്ഷെ കുറെ കാലം കഴിയാൻ നേരത്ത് അല്ല, അത് നമ്മൾ ചെയ്ത ഒരു മണ്ടത്തരം നമുക്ക് ഉപകാരമായിട്ട് വരും. അപ്പൊ നമുക്കിത് കാലം മാത്രമാണ് ഇത് തെളിയിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്. ചിലപ്പോൾ മണ്ടത്തരമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാറാം അല്ലെ. അലാസ്ക അങ്ങനത്തെ ഒരു സ്ഥലമാണ്.
0: അലാസ്ക മൃദുൽ പറഞ്ഞ പോലെ അന്ന് മണ്ടത്തരം എന്ന് അവർക്ക് തോന്നിയെങ്കിലും ഇത് ഈ കൈമാറ്റം നടന്നതിന് ശേഷം വളരെ അടുത്ത് തന്നെ അവിടുത്തെ മിനറൽ വെൽത്ത് ഒക്കെ അവർ തിരിച്ചറിഞ്ഞു. കാര്യം US തന്നെ ആദ്യത്തെ ഓയിൽ വെൽ ബ്രിട്ടീഷ് പെട്രോളിയം ആണ് അത് കണ്ടെത്തുന്നതെങ്കിലും അത് US സ്ഥലത്ത് ബ്രിട്ടീഷ് പെട്രോളിയം വന്ന് ചെയ്തതാണ്. ആദ്യത്തെ ഓയിൽ വെൽ അവിടെയാണ് കുഴിച്ചത്. വലിയൊരു എണ്ണ ശേഖരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സദേൺ അലാസ്കയിൽ ഒരു ഹ്യൂജ് ഗോൾഡ് ഡെപ്പോസിറ്റ് വരെ കണ്ടെത്തിയിരുന്നു, സ്വർണം. ഈ കാലിഫോർണിയ ഗോൾഡ് റഷ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അലാസ്കൻ ഗോൾഡ് റഷ് ഉണ്ടായിട്ട് അവിടെ കുറെ ആൾക്കാർ വന്ന് താമസമൊക്കെ തുടങ്ങിയിരുന്നു. അത് അമേരിക്കൻസ് അങ്ങോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി. അവിടുത്തെ ഈ നേറ്റീവ് ഇനിവിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറെ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവർ മാത്രമേ അപ്പോഴാണ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോൾഡ് റഷ് ഒക്കെ വന്നതിന് ശേഷമാണ് ആക്ച്വൽ അമേരിക്കൻസ് അങ്ങോട്ട് കയറി പാർക്കാൻ തുടങ്ങിയത്.
1: അപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അലാസ്കയുടെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഒരു പാട്ട് കേൾക്കാം.
0: ഇനിയിപ്പോ ഇളയരാജാന്റെ പാട്ടായാലോ.
1: ശരി, ഇളയരാജയുടെ ഒരു പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
2: മണിയേ മണിക്കുയിലേ മാലയിളം കതിരഴകേ കൊടിയേ കൊടിമലരേ.

0: പ്രിയ ശ്രോതാക്കളെ, സഞ്ചാരി തുടർന്ന് കേൾക്കാം റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം.
1: ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ, കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് എംസിഎ.
4: 4 വർഷത്തിൽ ബിസിഎ, 1 വർഷം കൂടി പഠിച്ചാൽ എംസിഎ, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: എംആർടി ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
6: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
8: എംആർടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
9: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
10: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
9: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
12: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
13: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
15: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
16: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
17: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
16: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.

0: 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 13,285 രൂപ നിരക്കിലും പവന് 200 രൂപ വർദ്ധിച്ച് 1,06,040 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
4: സമർപ്പിച്ചത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: തുടർന്ന് കേൾക്കാം സഞ്ചാരി.
5: നമുക്ക് അലാസ്കയുടെ ഒരു ജോഗ്രഫി, ഭൂമിയുടെ സ്വഭാവം ഒക്കെ സംസാരിച്ച് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാം.
6: ആക്ച്വലി ഞാൻ ഈ ഫെയർ ബാങ്ക്സ് നിന്ന് ഞാൻ കാർ എടുത്ത കാര്യം
5: പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ.
6: അവിടെ നിന്ന് ഞങ്ങൾ വടക്കോട്ടിലെ യാത്ര തിരിക്കുമ്പോൾ ആക്ച്വലി എന്റെ കൂടെ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് കാർ ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു വരികയായിരുന്നു. ഈ റോഡ് എന്ന് പറയുന്നത് എനിക്ക് ആ ഫെയർ ബാങ്ക്സിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരല്പം സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ കോട്ടയത്തൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. കാര്യം ഈ കയറ്റം കയറി ഇറങ്ങി വളഞ്ഞ വളഞ്ഞുള്ള റോഡുകളൊക്കെയാണ്. ആകെപ്പാടെ ഒരു വ്യത്യാസം എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ എല്ലാം വളരെ പൊക്കമുള്ള മരങ്ങളാണ്. പിന്നെ നമ്മൾ കേരളത്തിലൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള അതുപോലത്തെ മരങ്ങളല്ല, ഈ ഒറ്റത്തടിയായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഈ വളരെ പൊക്കം കൂടിയ ഒറ്റത്തടി പോലത്തെ മരങ്ങളാണ്. ഈ സെക്വയ മരങ്ങളൊക്കെ ഇല്ലേ, റെഡ് വുഡ് ട്രീസ് ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രീസ്. പക്ഷെ റെഡ് വുഡ് ട്രീ ആണോന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അതുപോലെ ഇരിക്കും കാണാൻ. വളരെ പൊക്കമുള്ള മരങ്ങളും അതിന് പക്ഷെ ഈ ഇലകളൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഒരുമാതിരി ഓറഞ്ചിഷ് കളറായി മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഈ ഫോൾ വരുന്നതിന്റെ സൂചനയാണ്, ഈ കളർ മാറുന്നത്. ഇനി വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി റെഡ് പർപ്പിളൊക്കെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു രീതി. കാര്യം ഈ ഫോൾ വരുന്ന എപ്പോഴും വടക്കു നിന്ന് തെക്കോട്ടാണ് ആ സീസൺ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ റോഡുകളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നദികൾ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ ക്രോസ് ചെയ്യുന്ന ഈ പാലങ്ങളെല്ലാം അവർ പണിഞ്ഞേക്കുന്നത് തടി കൊണ്ടാണ്. അതെനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇത്രയ്ക്ക് ട്രാഫിക്കുള്ള ഒരു റോഡ്, ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടികളൊന്നുമല്ല, ഈ ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അലാസ്കയുടെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തു നിന്ന് അലാസ്ക മുഴുവനും ട്രാൻസിറ്റ് ചെയ്ത് അത് താഴോട്ട്, ഐ മീൻ തെക്ക് ഭാഗത്തോട്ട് വരുന്ന ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണത്. അപ്പോൾ ആ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെയും ഇവർ ഫുള്ള് ട്രക്കുകളിൽ ലോഡ് എടുത്തിട്ടാണ് ഈ എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരുന്നത്. അത്രയ്ക്ക് ട്രാഫിക് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ഈ തടിപ്പാലങ്ങൾ കൊണ്ട് മാനേജ് ചെയ്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഫെയർ ബാങ്ക്സിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു അലാസ്കയിലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു റോഡാണ് ഈ ഡാൽട്ടൺ ഹൈവേ എന്ന് പറയുന്നത്. ഈ ഡാൽട്ടൺ ഹൈവേയിലേക്ക് നമ്മൾ എത്തും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിന്റെ ഓൾമോസ്റ്റ് 70% ദൂരവും ഇത് പേവ്ഡ് അല്ല, വെറും മണ്ണാണ്. അവിടെ മണ്ണും ഈ ചരലും മാത്രമേ ഉള്ളൂ, ടാറിട്ട റോഡൊന്നും അല്ല. പക്ഷേ വേൾഡിൽ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗുഡ്സ് മൂവ് ചെയ്യുന്ന റൂട്ടാണിത്. ഓൾമോസ്റ്റ് 500 മൈൽ ദൂരമുണ്ട് ഫെയർ ബാങ്ക്സിൽ നിന്ന് ക്രൂഡോ ബേ എന്ന് പറയുന്ന സ്ഥലം വരെ. അതായത് 800 കിലോമീറ്റർ ദൂരം. ഞാൻ ഫെയർ ബാങ്ക്സിൽ നിന്ന് ഈ ക്രൂഡോ ബേ വരെയും പോയി. സോ അതായിരുന്നു എന്റെ വൺ ഓഫ് ദ അക്കംപ്ലിഷ്മെന്റ്സ് എന്ന് ഞാൻ പറയുന്ന ഒരു സാധനം അതാണ്. ആൾക്കാർ അധികം ഈ ക്രൂഡോ ബേ ഭാഗത്തേക്ക് പോകില്ല, കൂടുതലും ഡെനാലി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കുണ്ട് അവിടെ. സാധാരണ ആൾക്കാർ പോകുന്നതിന് ഒന്നുകിൽ ഈ ക്രൂസിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഡെനാലി നാഷണൽ പാർക്കിലേക്ക് പോകും. വളരെ അപൂർവം ആൾക്കാരെ ടൂറായിട്ട് ഇതിന്റെ മുകളിലോട്ട് ഈ വടക്ക് ഭാഗത്തോട്ട് പോകാറുള്ളൂ. ഞങ്ങൾ ഈ ഡാൽട്ടൺ ഹൈവേ പിടിച്ചിട്ടാണ് വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ആ പടം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ് കണ്ടത്. ഒന്ന് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്നത്, യൂക്കോൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു നദിയാണ് കേട്ടോ. ഈ ഡാൽട്ടൺ ഹൈവേയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ആ പടം രണ്ട് മേജർ ടൗൺസ് എന്ന് പോലും പറയാറില്ല, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സേ ഞാൻ കണ്ടുള്ളൂ ഈ

0: ഓൾഡ് ഫോർട്ടിലെത്തുന്നവരെ. അതിലൊന്ന് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ യൂക്കോൺ നദിയുടെ കരയിൽ ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും പെട്രോൾ അടിക്കാനുള്ള സെറ്റപ്പും മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഈ ട്രക്കിൽ ജോലി ചെയ്യുന്നവർക്ക് കിടന്ന് ഉറങ്ങാനും ഫ്രഷ് ആവാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ്, അവിടെ ലോഡ്ജിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഈ ഫെയർ ബാങ്ക്സ് വിട്ടാൽ അടുത്ത് കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സംവിധാനം നമുക്കുള്ളൂ. ഈ യൂക്കോൺ റിവർ ക്യാമ്പ് എന്നുള്ള പേര് വരാൻ കാര്യം തന്നെ ഒബ്വിയസ്ലി യൂക്കോൺ റിവറിന്റെ കരയിലാണ് ഇതുള്ളത്. യൂക്കോൺ റിവർ എന്ന് പറയുന്നത് അലാസ്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവറാണ്. നമ്മൾ ഈ ഭാരതപ്പുഴ പോലൊന്നും അല്ല, അതിനേക്കാളും വീതിയുണ്ട്. അതിൽ കൂടെ വലിയ ബാർജുകളൊക്കെ പോകുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ വെട്ടി യൂക്കോൺ നദി വഴിയാണ് ബാർജുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾക്കുള്ളത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ നല്ല രസമാണ്. കോൾഡ് ഫുട്ട്, ഡെഡ് ഹോഴ്സ് എന്നൊക്കെയാണ് സ്ഥലങ്ങളുടെ പേര്.
1: ശരി.
0: ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു 12x12 ഒരു ചെറിയ റൂമാണ്. അവിടെ രണ്ടു പേർക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളൂ. രണ്ടുപേരാണെങ്കിലും ഒരാളാണെങ്കിലും ഒരേ വാടകയാണ്. അതൊക്കെയാണ് അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പരിപാടികൾ. സോ അങ്ങോട്ടുള്ള യാത്രയിൽ അടുത്ത ഞങ്ങൾ നിർത്തിയത് എന്ന് പറയുന്നത് വഴിയിൽ കൗതുകരമായിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതായത് യു ആർ എൻ്ററിങ് ഇൻ ടു ആർട്ടിക് സർക്കിൾ എന്ന് ബോർഡ് കണ്ടു. അതായത് നമ്മൾ 33 ഡിഗ്രീസ് നോർത്ത് ആ ലൈൻ നമ്മൾ കടക്കാൻ പോവാണ്, ആ പാരലൽ കടക്കാൻ പോവാണ്. സോ അവിടെ ചെറിയൊരു പാർക്കും അവിടുത്തെ ഈ വിഭവങ്ങളുടെ, പ്രകൃതി വിഭവങ്ങളുടെയും പിന്നെ അവിടുത്തെ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ചെറിയൊരു ഡിസ്പ്ലേ, ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സംഘം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കൻസ് ആണ്. ആ പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിന്റെ ബഹളമാണ് അവിടെ. അപ്പോഴാണ് ആ കൊതുകടിയൊക്കെ കൊണ്ട് നിന്ന സമയത്താണ് മറ്റൊരു സംഘം ആൾക്കാർ അവിടെ വന്നത്. വേറൊരു ഫാമിലിയാണ് വന്നത്, ഒരു അമ്മയും അച്ഛനും രണ്ട് പിള്ളേരും ഒക്കെ വന്നു. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ അവർ ഞങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ കൗതുകരമായിട്ട് തോന്നിയത്. അലാസ്കയുടെ സ്റ്റേറ്റ് ബേർഡ് കൊതുകാണെന്നാണ് അവർ പറഞ്ഞത്. തമാശയാണ്, എന്നാലും അത് വാസ്തവമാണെന്ന് തോന്നി. അത്രയും കൊതുകുണ്ട് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നൈട്രജൻ മോളിക്യൂൾ ഉള്ളതിനേക്കാളും കൂടുതൽ കൊതുക് അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കൊതുകായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഓടി തിരിച്ച് കാറിൽ കയറി, കാറിനകത്ത് കൊതുക് കയറാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾ നിർത്തിയത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ ആ പോകുന്ന വഴി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഒരു 15 മിനിറ്റ് ദൂരം ഇടവിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ടെറൈൻ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം ഈ മലയും കുന്നും ഒക്കെ ഉണ്ടായിരുന്നത് പയ്യെ പ്ലെയിൻസ് ആയി. പ്ലെയിൻസിൽ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡ് എന്ന് വെച്ചാൽ കണ്ണെത്തുന്ന ദൂരത്തിന് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും പൊക്കമുള്ള പുല്ലുകൾ പോലെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കണ്ണാടിയൊക്കെ താഴ്ത്തി. നല്ല തണുത്ത കാറ്റും മൃദുല, ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഗ്ലാഡിയേറ്റർ? ഈ റസൽ ക്രോ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തഴുകി പോകുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് ഓർമ്മ
1: വന്നത്.
0: എന്നുവെച്ചാൽ ആ ഒരു പുല്ലിന്റെ മണവും ഒക്കെ, ഞാൻ ഇത്രയും കാലം പോയിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും എനിക്ക് ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ സ്മെല്ല്. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഇമാജിൻ ദാറ്റ്.
1: നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
0: മേ ബി ഞാനൊരു 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്, ഇസൈനസ് അബ്ദുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നാദരൂപിണി എന്ന് പറയുന്ന പാട്ട് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു.
1: ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി. ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിൽ മഞ്ജരി പാടിയതാണ് ചിത്രം അബ്രഹാമാൻ ലിംഗൺ. രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ദേവാനന്ദ് പാടിയ ഗാനം ചിത്രം പാണ്ടിപ്പട, രചന ചിറ്റൂർ ഗോപി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: കല്യാണ രാമൻ ഈ ചിത്രത്തിനു വേണ്ടി ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം.

0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:00. നമുക്കിനി പ്രധാന വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ വെങ്കല മെഡൽ നേടിയ സീമ കാളിരാനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണെന്നും യുവതാരങ്ങൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഭൂട്ടാൻ രാജാവ് ജിഗ്മി ഖേസർ നാംഗ്യേൽ വാങ്ചുക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തി. ആസൂത്രണ ചർച്ചകളിൽ വിലയിരുത്തിയ ഉഭയകക്ഷി വികസന സഹകരണത്തിലെ പുരോഗതിയും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലെ വിവിധ സഹകരണ മേഖലകളും വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തെ ധരിപ്പിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബെത്ത 6,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പേരിൽ S ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 3:00 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കോഴിക്കോട് അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ തിരികെ ലഭിക്കാനായി

കാത്തിരുന്ന യുവതിക്ക് DNA പരിശോധനാ ഫലം ലഭിച്ചു. DNA പരിശോധന നടത്താൻ പണമില്ലാതെ വിഷമിച്ച യുവതിക്ക് സൌജന്യമായി പരിശോധന നടത്താൻ മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെട്ടിരുന്നു. ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശിച്ചു. യാനങ്ങളിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജീവൻ രക്ഷാ ഉപകരണങ്ങളും തിരിച്ചറിയൽ രേഖകളും കരുതണമെന്നും അവർ പറഞ്ഞു. പരാതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചുവരുത്തിയ ആളുടെ ഫോൺ വിട്ടു നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ പോലീസുകാരന് സസ്പെൻഷൻ. പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ NH ബിവിനെയാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10-ാം സ്ഥാനത്താണ്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. നമുക്കിനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം പട്ടണപ്രവേശം. ഈ ഗാനം എഴുതിയത് യൂസഫലി കേച്ചേരിയാണ്, സംഗീതം നൽകിയത് ശ്യാമും.

0: അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അടുത്ത ഗാനം രവീന്ദ്രൻ സംഗീതം നൽകി. ഉണ്ണിമേനോനും ചിത്രയും പാടിയതാണ്. ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് കെ ജയകുമാർ.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ്

0: കോളേജ് തിരഞ്ഞെടുക്കൂ, കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ്, വിഴിഞ്ഞം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ശ്രീകുമാരൻ തമ്പി എഴുതി, സലിൽ ചൌധരി സംഗീതം നൽകി, ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനമാണ് പുതിയ വെളിച്ചം എന്ന ചിത്രത്തിനു വേണ്ടി.

0: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രപാടിയതാണ് ചിത്രം 1 മുതൽ 0 വരെ. ഈ ഗാനം എഴുതിയത് ONV കുറുപ്പും സംഗീതം മോഹൻ സിതാരയും.

ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ബോംബെ ജയശ്രീ പാടിയത് മിന്നലേ എന്ന ചിത്രത്തിനു വേണ്ടി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: തിരിപ്പുകൾ തുടരുകയാണ്. അടുത്ത ഗാനം സുജാതയും ശങ്കർ മഹാദേവനും പാടിയതാണ്, ചിത്രം ധൂൽ.

0: പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണിയുടെ ആനന്ദപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണമടക്കം അതിവേഗ നടപടിക്രമങ്ങൾ ബിൽ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ വഴി 16 മാസത്തിനിടെ 8547 പേർ കൌൺസിലിംഗിന് വിധേയരായി. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മൈലിയിലേക്ക് പോകുന്ന ഇൻഡിഗോ വിമാനവും ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമാണ് വഴിതിരിച്ചുവിട്ടത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല സംഘടിപ്പിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഓണത്തെ വരവേൽക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകളുടെ മുന്നോടിയായി സേഫ് ഓണം എന്ന പേരിൽ കോഴിക്കോട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് കെ ജയൻ ഉദ്ഘാടനം ചെയ്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി നവമാധുരി ആസ്വദിക്കാം. ആദ്യ ഗാനം അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കർ പാടിയതാണ്. ഈ ഗാനം എഴുതിയത് മനു മഞ്ജിത്, സംഗീതം അരുൺ മുരളീധരൻ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: നവമാധുരിയിലെ അടുത്ത ഗാനം ഹരിനാരായൺ എഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകി. അർജുൻ കൃഷ്ണ, നിത്യാമാമൻ, സിയാ ഉൽഹക് എന്നിവർ പാടിയതാണ്. ചിത്രം സൂഫിയും സുജാതയും.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നവമാധുരിയിലെ അടുത്ത ഗാനം സ്വന്തം സംഗീതത്തിൽ വിഷ്ണു വിജയ് പാടിയതാണ്. ചിത്രം സുലേഖ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുത്ത ഗാനം വൈക്കം വിജയലക്ഷ്മി പാടിയതാണ്, ഭരതനാട്യം എന്ന ചിത്രത്തിനുവേണ്ടി. ഗാനരചന മനു മഞ്ജിത്, സംഗീതം സാമുവൽ എബി.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: നവമാധുരിയിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഖൽബ് എന്ന ചിത്രത്തിനു വേണ്ടി സുഹൈൽ കോയ എഴുതി, പ്രകാശ് അലക്സ് സംഗീതം നൽകി, കൃഷ്ണകല, കൃഷ്ണ ജ്യോതി, ആതിര ജനകൻ എന്നിവർ പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി പ്രകാശധാര. ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം. സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുന്നു.
1: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഗർഭധാരണം. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ആരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് അടിസ്ഥാനം. ആരോഗ്യം എന്നാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാകുന്നു. പ്രീ കൺസെപ്ഷണൽ കെയർ അഥവാ ഗർഭധാരണത്തിനുള്ള മുൻകരുതൽ പരിചരണം എന്നാൽ ഒരു സ്ത്രീയുടെ ബയോകെമിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ റിസ്കുകൾ തിരിച്ചറിയാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ഇടപെടലുകളാണ്. ആദ്യമായി ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവരായാലും പിന്നീടുള്ള ഗർഭധാരണമായാലും എല്ലാ സ്ത്രീകളും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുന്നത് ഗർഭകാല സങ്കീർണതകൾ കുറയ്ക്കാനും നല്ല തയ്യാറെടുപ്പുകളോടെ ഗർഭം ധരിക്കാനും അതുവഴി നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും

സഹായിക്കുന്നു. സ്ത്രീ ഒറ്റയ്ക്കല്ല, ദമ്പതികളായാണ് പ്രീ കൺസെപ്ഷണൽ കെയറിന് വിധേയരാകേണ്ടത്. ആദ്യമായി ഗർഭധാരണത്തിൽ വയസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് ഗർഭിണിയാകാനുള്ള ഒപ്റ്റിമം ഏജ് 20-നും 35-നും ഇടയ്ക്കാണെന്നാണ്. നേരത്തെയുള്ള ഗർഭധാരണത്തിനും വൈകിയുള്ള ഗർഭധാരണത്തിനും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ടീനേജ് പ്രഗ്നൻസി അഥവാ 15 മുതൽ 19 വയസ്സിന് ഇടയിൽ ഗർഭം ധരിക്കുന്നവരിൽ വിളർച്ച, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, ഗർഭാവസ്ഥയിലെ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള സങ്കീർണതകൾ കൂടുതലാണ്. ഇനി പ്രായമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഒരു നിശ്ചിത നമ്പർ ഓഫ് അണ്ഡങ്ങളാണ് അണ്ടാശയത്തിൽ ഉണ്ടാവുക. പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡങ്ങളുടെ എണ്ണം കുറയുകയും അണ്ഡങ്ങളുടെ ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഗർഭമലസാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൂടാതെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷനുകളായ മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിലെ വളർച്ചക്കുറവ്, പ്രസവത്തോടുകൂടിയുള്ള ശിശുമരണം, മറുപിള ഗർഭപാത്രത്തിൽ താഴെയാകുന്ന അവസ്ഥ അഥവാ പ്ലാസന്റ പ്രീവിയ, ജനിതക വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിലെ പ്രമേഹം, അതിരക്തസമ്മർദ്ദം, സിസേറിയൻ സെക്ഷൻ എന്നിവയുടെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രായമായ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ മാതൃമരണ നിരക്കും കൂടുതലായി കാണാറുണ്ട്. പ്രായം കൂടുന്നോറും മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതും ഗർഭധാരണത്തിനെ പ്രതികൂലമായി ബാധിക്കാം. അമ്മയുടെ മാത്രമല്ല അച്ഛനാകാൻ പോകുന്ന വ്യക്തിയുടെ പ്രായവും പ്രധാനമാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ബീജം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമമാണ്. പോഷകപ്രദമായ സമീകൃത ആഹാരം കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല നമ്മുടെ പോഷകക്കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ട സമയം കൂടിയാണിത്. അയൺ ധാതു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ശരീരത്തിലെ അയൺ കുറയുന്നത് വിളർച്ചയായി പുറത്ത് പ്രകടമാകും. അയൺ ഡെഫിഷ്യൻസിയാണ് ഗർഭിണികളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന പോഷകക്കുറവ്. ഇത് പ്രസവാനന്തര രക്തസ്രാവം മുതലായ സങ്കീർണതകൾക്ക് വഴിതെളിക്കും. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അയൺ ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അത് കഴിക്കുകയും വേണം. ഇതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ പോഷകക്കുറവുകളും കണ്ടുപിടിച്ച് പരിഹരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിന് വഴിതെളിക്കും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരഭാരമാണ്. അമിതവണ്ണവും ഭാരക്കുറവും രണ്ടും ഗർഭകാല സങ്കീർണതകൾക്ക് കാരണമാകാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമിതവണ്ണം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം, വന്ധ്യത, അബോർഷൻസ്, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവത്തോടെയുള്ള ശിശുമരണം, രക്താതിസമ്മർദ്ദം, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കൽ തുടങ്ങിയ സങ്കീർണതകൾക്ക് കാരണമാകാം. അതുപോലെ അമ്മയുടെ ഭാരക്കുറവും അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെയും പ്രതികൂലമായി ബാധിക്കാം. ഗർഭപൂർവ്വ സമയമാണ് നമ്മുടെ അനുയോജ്യമായ ശരീരഭാരത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല സമയം. അമിതവണ്ണമുള്ള സ്ത്രീകൾ 5% മുതൽ 10% വരെ ശരീരഭാരം കുറച്ചാൽ തന്നെ ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി കാണുന്നു. വ്യായാമവും ശരിയായ ഭക്ഷണരീതികളും പിന്തുടരുക എന്നതാണ് ഇതിനുള്ള വഴി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 64 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം ഏതെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്നാണ്. ഇത് ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുകയോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുകയോ ഇല്ല. അമിതവണ്ണവും ഭാരക്കുറവുമുള്ള സ്ത്രീകൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് ആവശ്യമുള്ള മാറ്റങ്ങളും ആരോഗ്യകരമായ ജീവിതശൈലിയും സ്വീകരിക്കുന്നത് ഒരു നല്ല ഗർഭകാലത്തിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തിനും വഴിതെളിക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പുകവലി, മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ, ഇത് സ്ത്രീയിലായാലും പുരുഷനിലായാലും അത് കുഞ്ഞിനെ ബാധിക്കും. പുകവലി സ്ത്രീയിലും പുരുഷനിലും മദ്യത ഉണ്ടാക്കാം. മാത്രമല്ല അബോർഷൻസ്, മാസം തികയാതെയുള്ള പ്രസവം, മറുപിള്ളയ്ക്കുള്ള പ്രശ്നങ്ങൾ, സഡൻ ഇൻഫന്റ് സിൻഡ്രോം എന്നിവയ്ക്ക് വഴിതെളിക്കും. മദ്യപാനം ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുതരമായ ഒരു കൂട്ടം ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാണ്. റിക്രിയേഷണൽ ഡ്രഗ് അബ്യൂസ് കുഞ്ഞുങ്ങളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുള്ള ദമ്പതികൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിദഗ്ധോപദേശം തേടുകയും അഡിക്ഷൻസിൽ നിന്ന് പുറത്തുവരികയും ചെയ്യേണ്ടതാണ്. വാക്സിനേഷൻസ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാവുന്ന പല പകർച്ചവ്യാധികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ വാക്സിനേഷൻ വഴി തടയാവുന്നതാണ്. ഉദാഹരണത്തിന് റുബെല്ല എന്ന വൈറസ് ഉണ്ടാക്കുന്ന പനി ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അമ്മയ്ക്കുണ്ടായാൽ 85% ഗർഭസ്ഥ ശിശുക്കളും കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വൈകല്യങ്ങളുമായിട്ടാവും ജനിക്കുക. ശ്രവണശേഷി നഷ്ടമാകുക, ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുക ഒക്കെ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുടെ ചില ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് അഥവാ വാരിസെല്ല ഇൻഫെക്ഷൻസും.
ഇവയെ പ്രതിരോധിക്കാൻ വളരെ ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. ഗർഭം ധരിക്കാൻ

0: തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഈ രോഗങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി ടെസ്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ റുബെല്ല ചിക്കൻ പോക്സ് വാക്സിനുകൾ സ്വീകരിക്കേണ്ടതാണ്. വേറൊരു പ്രധാന കാര്യം, ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നവർ വാക്സിൻ സ്വീകരിച്ച് ഒരു മാസത്തിന് ശേഷം മാത്രമേ ഗർഭം ധരിക്കാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അഥവാ ഫ്ലൂ വാക്സിൻ. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്തെ ഫ്ലൂ സീസൺ എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി കൂടുതലാകുന്ന സമയമാണിത്. ഈ സമയത്ത് ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ജനിക്കുന്ന കുഞ്ഞിനും ആദ്യമാസങ്ങളിൽ ഇൻഫ്ലുവൻസിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. COVID-19 പാൻഡമിക്കിന് ശേഷം എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അഭികാമ്യമാണ്. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകളും 3 മാസം മുമ്പ് മുതൽ ഫോളിക് ആസിഡ് ഗുളികകൾ ദിവസം ഒന്ന് വെച്ച് കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന ജനിതക വൈകല്യം തടയാനാണിത്. പഠനങ്ങൾ കാണിക്കുന്നത് ശരിയായ ഗർഭപൂർണ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കുന്ന സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് വളരെയധികം കുറയുന്നുവെന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസവത്തിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് ഉള്ള കുഞ്ഞിന് ജന്മം നൽകിയ അമ്മമാർ നിർബന്ധമായും അടുത്ത ഗർഭധാരണത്തിന് മുമ്പ് പ്രീ കൺസെപ്ഷനൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുത്തിരിക്കേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പല്ലുകളുടെയും മോണകളുടെയും വൃത്തിയും ആരോഗ്യവും. ഏതാണ്ട് 40% ഗർഭിണികളിൽ മോണസംബന്ധമായ രോഗങ്ങൾ കാണുന്നത്. മോണസംബന്ധമായ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭാവസ്ഥയിലുണ്ടാകുന്ന അധിക രക്തസമ്മർദ്ദം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല അമ്മയ്ക്ക് പല്ലുരോഗങ്ങളുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത അധികമാണ്. ഗർഭകാല പൂർവ്വ പരിചരണത്തിൽ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ പല്ലുകളുടെയും മോണകളുടെയും ശുചിത്വവും ആരോഗ്യവും. ഇനി മറ്റു രോഗങ്ങളുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം വേണം ഗർഭിണിയാകാൻ. അല്ലാത്ത പക്ഷം കുഞ്ഞിന് ഹൃദയവൈകല്യങ്ങൾ ഉൾപ്പെടെ പലതരം ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിരക്തസമ്മർദ്ദം, അപസ്മാരം എന്നിവയുള്ള സ്ത്രീകൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരെ കണ്ട് മരുന്നുകൾ സേഫ് ഡ്രഗ്സിലേക്ക് മാറ്റുകയും ആ ഡ്രഗ്സിൽ ഡിസീസ് കൺട്രോൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗർഭിണിയാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികളും. അതിന്റേതായ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശത്തിലും മേൽനോട്ടത്തിലുമാകണം ഗർഭധാരണവും ഗർഭകാല പരിചരണവും. കഴിഞ്ഞ ഗർഭധാരണത്തിൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവർ പിന്നീടുള്ള ഗർഭധാരണത്തിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആവശ്യമായ ടെസ്റ്റുകളും മുന്നൊരുക്കങ്ങളും നടത്തുകയും വേണം. ലോകാരോഗ്യ സംഘടന 2 ഗർഭങ്ങൾക്കിടയിൽ നിർദ്ദേശിക്കുന്ന മിനിമം ഇന്റർവൽ 2 വർഷമാണ്. 6 മാസത്തിൽ താഴെയും 5 വർഷത്തിന് മുകളിലുമുള്ള ഇന്റർ പ്രഗ്നൻസി ഇന്റർവെൽസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു അബോർഷൻ അല്ലെങ്കിൽ സ്റ്റിൽബർത്തിന് ശേഷം അടുത്ത ഗർഭധാരണം 6 മാസത്തിന് ശേഷം മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട ആദ്യപടി ആരോഗ്യമുള്ള അമ്മയാണ്. മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന ഓരോ ദമ്പതികളും ഗർഭകാല പൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുകയും വേണം. ഗർഭകാലം ടെൻഷൻ രഹിതമാക്കാൻ ഈ മുന്നൊരുക്കം നമ്മളെ വളരെയധികം സഹായിക്കും. എല്ലാ ഗർഭധാരണവും പ്ലാൻഡ് പ്രഗ്നൻസീസ് ആക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ RM സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി പ്രധാന വാർത്തകളാണ്. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനമടക്കം നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. മാവേലി സ്റ്റോറുകൾ ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ എല്ലാ നഗരങ്ങളിലും ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും യുഡിഎഫിൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പിഎം ശ്രീയിൽ കോൺഗ്രസിനും ലീഗിനും വ്യത്യസ്ത അഭിപ്രായം എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു.

ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മോശം കാലാവസ്ഥയെ തുടർന്ന് രണ്ട് വിമാനങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലിയിലേക്ക് പോകുന്ന ഇൻഡിഗോ വിമാനവും ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമാണ് വഴിതിരിച്ചുവിട്ടത്. പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക ജമുന റാണി ബംഗളൂരുവിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മലയാളത്തിലടക്കം 1000-ലധികം ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. മുത്തങ്ങക്കേസിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

പ്രണയം അത് ആരുമറിയാതെ ഹൃദയത്തിലേക്ക് വന്നു ചേരുന്ന മൗനസംഗീതമാണ്. പറയാതെ പറഞ്ഞും കാണാതെ കണ്ടും അകലെയിരുന്നും ഒരാളുടെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കാൻ കഴിയുന്ന അത്ഭുതമാണത്. പ്രിയ ശ്രോതാക്കളെ, ഇനി 2 മണിവരെ നമുക്ക് ആസ്വദിക്കാം പ്രണയഗീതങ്ങൾ. ആദ്യ ഗാനം ജയചന്ദ്രനും വാണിജ്യറാമും പാടിയതാണ്, അംഗം എന്ന ചിത്രത്തിനുവേണ്ടി. ഈ ഗാനം എഴുതിയത് പാപ്പൻകോടി ലക്ഷ്മണൻ, സംഗീതം ശങ്കർ ഗണേശ്.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: പ്രണയഗീതങ്ങളിൽ എനി കേൾക്കാം. ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിനുവേണ്ടി ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
4: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണ വില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ,
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: പ്രണയഗീതങ്ങളിൽ നമുക്കിനി കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് MG ശ്രീകുമാറും ചിത്രയുമാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നീഷ്യസ്.
11: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

പ്രണയഗീതങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കേൾക്കാം യേശുദാസ് പാടിയൊരു ഗാനം, ചിത്രം മോഹവും മുക്തിയും. ഈ ഗാനം എഴുതിയത് കാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യു, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: Come on boys, let's go practice. നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
3: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
2: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാണ്.
4: എന്നാൽ ആർബിഐയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
5: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ ആർബിഐയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മൻ. ആർബിഐ പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആർബിഐയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ ആർബിഐ വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
6: ആർബിഐ പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രണയഗീതങ്ങളിൽ നമുക്കിനി കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, ചിത്രപാടിയൊരു ഗാനം. ചിത്രം ന്യായവിധി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: പ്രണയഗീതങ്ങളിൽ നമുക്കിനി ആസ്വദിക്കാം ഒ എൻ വി കുറിപ്പ് എഴുതി ഇളയരാജ സംഗീതം നൽകി ഓളങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം.

0: മലയാളത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: അടുത്ത ഗാനം ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പ്രണയത്തിന്റെ കാത്തിരിപ്പിന് പോലും മധുരമുണ്ട്. ഒരു നോക്കിനായി പുഞ്ചിരിക്കായി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ പോലും ഓർമ്മകളിൽ മനോഹരമായിത്തീരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രണയഗീതങ്ങൾ സമാപിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളുമായി സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് രേഖ അജിത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. വിശാഖപട്ടണത്ത് 460 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെ നടപ്പാക്കുന്ന ASIP സെമി കണ്ടക്ടർ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ അംഗീകാരം ലഭിച്ച ആന്ധ്രാപ്രദേശിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രമാണിത്. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും തൊഴിലവസര സൃഷ്ടിയും കൈവരിക്കുന്നതിന് വിവിധ മേഖലകളിലെ ബന്ധങ്ങളും ഏകോപനവും അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ ആഗോള വ്യവസായ ബന്ധ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ കൈയെഴുത്ത് പ്രതി, ഡിജിറ്റലൈസേഷൻ യജ്ഞം, ഗവൺമെന്റ് പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുന്ന ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ ദേശീയ കൈയെഴുത്ത് പ്രതി, ഡിജിറ്റലൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രക്കുകളിലും ലോറികളിലും GPS

പാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതോടെ പാടശേഖരം മുതൽ റേഷൻ കടകൾ വരെ ധാന്യ നീക്കം സമ്പൂർണമായും ഗവൺമെന്റ് നിരീക്ഷണത്തിലാവുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിക്കുമെങ്കിലും ബോട്ടുകൾ കടലിൽ പോകരുതെന്ന് ഫിഷറീസ് അധികൃതർ. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്നാണ് നിർദ്ദേശം. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരത്തിനിറങ്ങും. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 3 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം വൈകുന്നേരം 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: കിഷ്.
1: ഇങ്ങനെ ഒരു പേര് അധികം ആർക്കും ഇല്ലാത്തൊരു പേരാണല്ലേ?
2: ബൈബിളിലെ പേരാണ്.
1: എന്താ പേരിന്റെ അർത്ഥം?
2: പേരിന്റെ അർത്ഥം എനിക്കറിയത്തില്ല. അതൊരു രാജാവിന്റെ പേരാണ് ബൈബിളിലെ.
1: നമ്മൾ രാജാവായിട്ട് വിലസുകയാണ്.
2: അങ്ങനെയൊന്നല്ല.
1: എവിടെയാ നാട്?
2: ട്രിവാൻഡ്രം തന്നെ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, ബിഎസ്സി അഗ്രികൾച്ചർ ലാസ്റ്റ് ഇയർ ആണ്.
1: ഇന്നിപ്പോ ക്ലാസ് ഒക്കെ അവധിയാണോ?
2: അതെ.
1: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
2: കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: പഠനമാണോ കളികളാണോ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നത്?
2: പഠനമാണ്.
1: എങ്ങനെയുണ്ട് കൂട്ടുകാരൊക്കെ?
2: എല്ലാരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാരും
1: ആ ഒരു എങ്ങനെയുണ്ട്?
2: നല്ലതാ, കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു.
1: യാത്രകളൊക്കെ എങ്ങനെ കൂട്ടുകാരോടൊപ്പം?
2: അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രം അടുത്തൊക്കെ മാത്രമേ പോകാറുള്ളൂ.
1: കൂട്ടുകാരോടൊപ്പം കളികളൊക്കെ ഉണ്ടോ? ക്രിക്കറ്റാണോ അതോ
2: ഫുട്ബോളാണ് ഞാൻ കൂടുതലും കളിക്കാറ്.
1: ഇപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ.
2: അതെ അതെ.
1: നമ്മൾ ആരുടെ കൂടെ ആയിരുന്നു?
2: ഞാൻ പോർച്ചുഗൽ ഫാൻ.
1: അത്യാവശ്യം നന്നായിട്ട് കളിച്ചു പോയി.
2: അത്യാവശ്യം നന്നായിട്ട് കളിച്ചെന്ന് പറയാം.
1: ഇനി മത്സരങ്ങൾ ഉണ്ടല്ലോ.
2: അതെ, ഇനിയും ഉണ്ടല്ലോ.
1: ഒരു കളി തോറ്റു വെച്ചിട്ട് നമ്മള് ഫാൻസ് എന്ന ഒരു രീതിയിൽ മാറാൻ പറ്റത്തില്ല.
2: മാറാൻ പറ്റത്തില്ലല്ലോ.
1: ടർഫിലാണോ കളിക്കാനൊക്കെ പോകുന്നത്?
2: ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്.
1: ഇപ്പൊ ഗ്രൗണ്ടുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലേ?
2: അതെ, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കൂടുതലും ടർഫുകൾ ഉണ്ടല്ലോ. ഇപ്പൊ
1: അങ്ങനെ പഞ്ചായത്ത് ഗ്രൗണ്ട് ആണോ?
2: അല്ല, ഞങ്ങളുടെ പള്ളിയുടെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ അല്ലാതെ ബീച്ചാണ്. അപ്പൊ ഞങ്ങളുടെ ബീച്ചിന്റെ ഫ്രണ്ട് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്.
1: ഇപ്പൊ യാത്രകളൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു, പോയി കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
2: അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ വലിയ രീതിയിൽ യാത്ര ഒന്നും പോയിട്ടില്ല. കൊടൈക്കനാൽ എനിക്കിഷ്ടമാണ്. ഞാൻ അവിടെ കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലം അതാണ്.
1: ഇനി പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
2: എനിക്ക് ലഡാക്ക് പോകാൻ താല്പര്യമുണ്ട്.
1: അതിനുവേണ്ടി പൈസ ഒക്കെ ഇട്ട് കുട്ടി സമ്പാദിക്കുന്നുണ്ടോ?
2: അങ്ങനെയൊന്നും ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: ചില ആൾക്കാരൊക്കെ ഉണ്ട് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നി കഴിഞ്ഞാല് പോക്കറ്റ് മണി പോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു പൈസ ഇട്ട് കൂട്ടിയിട്ട് അങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
2: ഇതുവരെ ജാഗ്രത ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: അത്രയും വലിയ ബുദ്ധി എനിക്ക് പോയില്ലെന്നാ?
2: അങ്ങനെയല്ല, അത് ഇപ്പോ നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അങ്ങനെയുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, പഠിച്ചോണ്ടിരിക്കല്ലേ.
1: ഒക്കെ ആവും, അപ്പോഴത്തേക്ക് നമുക്ക് യാത്രകളൊക്കെ പോവാം, ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ഡെയിലി ബേസിസിൽ ഇല്ലെങ്കിലും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ കേൾക്കാറുണ്ട്.
1: ഇപ്പൊ എല്ലാവരും തിരക്കായതുകൊണ്ട് എപ്പോഴും നമുക്ക് പാട്ട് കേട്ടിരിക്കാൻ പറ്റില്ല.
2: അതെ അതെ.
1: ആരൊക്കെയാണ് വീട്ടില്?
2: വീട്ടില് അച്ഛനും അമ്മയും ഞാൻ.
1: ഒറ്റമോനാണ്?
2: അതെ അതെ അതെ.
1: ഇപ്പൊ വീട്ടിൽ അങ്ങനെ കുറുമ്പൊക്കെ ഉണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല,
1: അച്ഛനും അമ്മയും കുറുമ്പ് കാണിക്കാൻ ഞാൻ മിണ്ടാതിരിക്കും.
2: അങ്ങനെ അത്രയൊന്നും ഇല്ല.
1: പാവമാണ് ഞാൻ.
2: ആ പാവമാണ്.
1: അപ്പൊ നമുക്ക് പാവമായിട്ടിരുന്ന് കൊണ്ടൊരു പാട്ട് കേട്ടാലോ?
2: അതെ, കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
2: നമുക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ആ പാട്ട്.
1: പരിഭവമാണോ ഇഷ്ടമാണോ?
2: അങ്ങനെ ചോദിച്ചാ
1: എനിക്കറിയത്തില്ല, നമുക്ക് പാട്ട് കേൾക്കാം.
2: അതെ.
1: ഓക്കെ, നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: മിനി.
0: എവിടെയാ നാട്?
1: ബഞ്ചാറോട്.
0: തിരുവനന്തപുരത്തെന്ത് ആവശ്യമായിട്ട് വന്നതാ?
1: ഞങ്ങള് ഫ്രണ്ട്സ് ഒന്ന് കാണാൻ വേണ്ടി വന്നത്.
0: എല്ലാവരുടെയും ഒരു കൂടിക്കാഴ്ച, ഒത്തുചേരല്. ഏത് 10-ാം ക്ലാസ് ബാച്ചാണോ?
1: അല്ല, ഡിഗ്രി ബാച്ച്.
0: 10-ാം ക്ലാസ് വരെ ഒഴിവാക്കി ഹോംവർക്ക്.
1: അതല്ല, ഇപ്പൊ ഡിഗ്രി ബാച്ചിലാണ് പഠിച്ചത്.
0: വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടോ?
1: അതിലൊക്കെ
0: കലപല പറഞ്ഞ് വീണ്ടും ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്.
1: അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങള് കുറച്ചു പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ.
0: അന്നത്തെ ചങ്ക് ബ്രോസ്.
1: അതെ.
0: എന്തൊക്കെയാണ് ഒത്തുകൂടിയിട്ട് പരിപാടികൾ?
1: ഇന്നൊന്ന് കാണുക അത്രേ ഉള്ളൂ, പിന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്ന് രണ്ടുപേരോട് വരാനുണ്ടോ? വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കണം.
0: രണ്ട് പാട്ടും പാടി ഡാൻസും കളിച്ച് ഫുഡും കഴിച്ചു പോണം.
1: ആ, ഫുഡ് കഴിക്കണം. അല്ല, ഡാൻസ് ഒന്നുമില്ല,
0: അങ്ങനെയൊക്കെ.
1: അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞ്.
0: ഡാൻസ് കളിക്കാൻ പ്രായമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പ്രായം ഒരു ഘടകമേ അല്ല.
1: അതല്ല, എന്നാലും വേണ്ട.
0: എപ്പോഴും നമ്മളിങ്ങനെ വയറ് വയറ് പോലെ വയ്ക്കണം. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലെ ഹസ്ബൻഡും മക്കളും.
0: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
1: മക്കള് പഠിക്കുന്നു, ഹസ്ബൻഡ് പ്രൈവറ്റ് കമ്പനിയുടെ ജോലിയാണ്.
0: അപ്പൊ വീട്ടമ്മയാണ്. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ്.
1: ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്.
0: എന്തൊക്കെയാണ് ഒരു ദിവസത്തെ ചര്യകള്?
1: ഒരു ദിവസം രാവിലെ എന്താ വീട്ടിലെ കാര്യങ്ങൾ തന്നെ, പിള്ളേര് പോകുന്നു അതിന്റെ തിരക്ക്, ഹസ്ബൻഡ് പോകുന്നു അതിന്റെ തിരക്ക്, പിന്നെ വീട്ടു ജോലി, പിന്നെ അതല്ല പുറമേയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പോകണം. ഫുൾ ടൈം തിരക്കാ. അതെ.
0: കുഞ്ഞു കുഞ്ഞു ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടില്ലേ?
1: അത് കിട്ടും.
0: ആ സമയത്ത് എന്ത് ചെയ്യും?
1: സമയത്ത് എനിക്ക് എന്റെ പരിപാടി റേഡിയോ വെക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് എപ്പോഴും കഴിക്കുന്നപ്പോഴും റേഡിയോ ഓൺ ചെയ്യുക. അതാണ് എന്റെ ഒരു പരിപാടി.
0: അപ്പൊ നമ്മുടെ ശ്രോതാവാണ്.
1: ശ്രോതാവാണ്.
0: നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രോഗ്രാം?
1: കൊള്ളാം, നല്ല പ്രോഗ്രാം.
0: അടിപൊളി അടിപൊളി.
1: മിക്കവാറും എനിക്ക് കേൾക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കേൾക്കാറുണ്ട്.
0: റേഡിയോ കേൾക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയം വേണ്ട. നമ്മള് ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സൈഡിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നടക്കും, റേഡിയോ കേൾക്കാം.
1: അങ്ങനെയാണ്.
0: ടിവി കാണാനാണെങ്കിലും മാത്രം നമുക്ക്
1: സമയം അറിയാം.
0: പണ്ട് മുതലേ ആളുകൾ സമയം കണക്കാക്കാൻ വേണ്ടിട്ട് റേഡിയോ കേൾക്കുന്നവരുണ്ടായിരുന്നു. അപ്പം റേഡിയോ കേൾക്കുന്ന ആള് എന്തുകൊണ്ടും പാട്ടിനെയും ഇഷ്ടപ്പെടുന്ന ആളായും?
1: പാട്ട് ഇഷ്ടമാണ്.
0: പാടോ?
1: പാടില്ല, കക്ഷി പാടും.
0: കൂട്ടുകാരി പാടും?
1: ആ, പാടും.
0: അപ്പൊ നമുക്ക് കൂട്ടുകാരി കൊണ്ട് പാടിക്കാം.
1: ഓക്കെ.
0: നമ്മുടെ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടേ?
1: ക്ലാസ്മേറ്റ് സിനിമയിലെ കാറ്റാടി തണല പാട്ടാ.
0: ഈ ഒരു നേരത്തിന് പറ്റിയ പാട്ടും
1: ഞങ്ങളെ ഫ്രണ്ട്സിന്റെ വേണ്ടിയുള്ള ഒരു പാട്ടാ. ആ സിനിമയാ നല്ല രസം.
0: അതുകൊണ്ടാണോ ഈ കാറ്റാടി തണല തോന്നിയിരുന്നത്?
1: അതല്ല.
0: എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: ശരി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: അനിത.
0: അനിത, ഒന്ന് ഉറക്കെ പറയൂ.
1: അനിത.
0: എവിടെയാ നാട്?
1: പോത്തങ്കോട്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: ഹസ്ബൻഡ്, രണ്ട് മക്കള്, അമ്മ, അമ്മാവൻ.
0: വലിയ കുടുംബമാണോ?
1: അതെ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ചേട്ടൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണം, മോള് പാളയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം.
0: തിരുവനന്തപുരത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തുകൂടാൻ വന്നതാണ്?
1: ആ, ഇന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഒത്തുകൂടാനായിട്ട് വന്നതാണ്.
0: ഇപ്പൊ കൂട്ടത്തിലൊരു കൂട്ടുകാരി പറഞ്ഞു, ദോ ലവള് പാടുമെന്നും.
1: ഞാൻ മുന്നേ പാടുമായിരുന്നു ക്ലാസ്സിൽ, കുട്ടികളൊക്കെ പറയുമ്പോ അല്ലാതെ വലിയ പാട്ടൊന്നും പാടാറില്ല.
0: വലിയ പാട്ട്, ചെറിയ പാട്ട് അങ്ങനെയൊന്നുമില്ല, പാടുക.
1: കഴിഞ്ഞു.

0: കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയ പാട്ടാണ് അല്ലേ?
1: അതെ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: എന്തുകൊണ്ടാ പാട്ട് ഇഷ്ടപ്പെട്ടെ?
1: എനിക്ക് പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമുണ്ട്, പിന്നെ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത്രേ ഉള്ളൂ.
0: പാട്ടൊക്കെ ഒത്തിരി കേൾക്കുന്ന ആളാണ്?
1: അതെ.
0: ആകാശവാണി കേൾക്കാറുണ്ടോ?
1: മുന്നേക്ക് കേൾക്കും, ഇപ്പൊ അങ്ങനെ കേൾക്കാൻ സമയം കിട്ടാറില്ല.
0: അയ്യോ, ആകാശവാണി കേൾക്കാൻ സമയം വേണ്ട, നമ്മളിപ്പോ മൊബൈലിൽ തന്നെ ആപ്പുണ്ട്, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഗൂഗിളിൽ കേൾക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, വാർത്തകൾ കേൾക്കാം.
1: പിന്നെ ഇടയ്ക്ക് മോന്റെ സ്കൂളിൽ നിന്ന് ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമില് രണ്ട് പ്രാവശ്യം പാരന്റ്സ് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് വിട്ടിരുന്നു. അപ്പോഴത്തേക്ക് അതില് പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് കേൾക്കുമായിരുന്നു, അവര് പറയുന്ന ടൈമിൽ വരും എന്ന് പറയുമ്പോഴത്തേക്ക്
0: കേൾക്കും. നമ്മുടെ പ്രോഗ്രാം വരുമ്പോ മാത്രം കേട്ടു, അല്ലാണ്ട് കേൾക്കത്തില്ല.
1: ഇപ്പൊ സമയമൊന്നും അങ്ങനെ അറിയാറില്ല, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ. കൊച്ചുങ്ങളെ വിളിക്കാൻ പോണം, വിളിക്കാൻ പോണം.
0: കൊച്ചുങ്ങളെ വിളിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വാർത്തയും കേട്ടോണ്ടൊക്കെ പോവാം. ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കുക?
1: ടി വി കാണും, പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും, മോന് വേണ്ടി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും.
0: ഒരു കൊച്ചു കലാകാരിയും കൂടിയാണ്.
1: ചെറിയ രീതിക്ക്,
0: ചെറിയ രീതി ആയാലും കലാകാരി കലാകാരി തന്നെയാണ് അല്ലേ?
1: അതെ.
0: നമ്മള് മൊത്തത്തിൽ ചമ്മി ഒരുമാതിരി അങ്ങ് നിൽക്കുവാണ്. അയ്യേ അയ്യേ അയ്യേ. എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ആൻസി.
0: എവിടെയാ നാട്?
1: തമിഴത്ത.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പൊ പഠിക്കുക. ഐടിക്ക്
0: പഠിക്കുകയാണ്. ഏതാ?
1: ആർക്കിടെക്ചർ.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: എളുപ്പമൊക്കെ തന്നെ. ഞാൻ ഓരോ കെട്ടിടങ്ങൾ എങ്ങനെയാണെന്ന് കാണാം, ഓരോ മോഡൽ എങ്ങനെയാ, പുതിയത് എങ്ങനെയാ, അങ്ങനെയൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം.
0: പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും?
1: അങ്ങനെയൊക്കെ ചോദിച്ചാ അതൊന്നും അറിഞ്ഞില്ല.
0: അതൊക്കെ ഒരു നിമിത്തം വന്നു പോകും അല്ലേ. പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി എന്നൊരു സ്വപ്നം കാണുമ്പോ നാട്ടിലായിരിക്കോ അതോ വിദേശത്തായിരിക്കോ?
1: അങ്ങനെ ചോദിച്ചാ നാട്ടിൽ കിട്ടണമെന്നും ഉണ്ട്, പുറത്തോട്ട് പോകണമെന്നും ഉണ്ട്.
0: കുറച്ച് നാൾ നാട്ടിൽ നിന്നിട്ട് പിന്നെ നമ്മൾ പുറത്തു പോകും, പിന്നെ കുറച്ച് നാൾ വീണ്ടും വന്ന് നാട്ടിൽ നിൽക്കും.
1: എനിക്ക് ആദ്യം പുറത്തു പോയി വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ് ഇഷ്ടം.
0: അതെ, പുറത്തു പോയിട്ട് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ നാട്ടിൽ പണിതിട്ട് നാട്ടുകാരെ രക്ഷപ്പെടുത്തണം അല്ലേ?
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് വെളിയിലോട്ട് പോകാനാ. എന്റെ പപ്പ ഗൾഫിലാ, എനിക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട് താല്പര്യം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുറച്ച് ജോലി ഓരോ ഇത് ചെയ്യണമെന്നാണ്.
0: അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: ഞാൻ ഇപ്പം ഒരു ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
0: ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന എന്താ?
1: റെഡ് വെൽവെറ്റ് കേക്ക്, പിന്നെ ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കും. ബ്രൗണീസ് ഒന്നും സെയിൽ ആക്കിയിട്ടില്ല, വീട്ടിലുണ്ടാക്കി എല്ലാ വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കും.
0: അപ്പൊ നമുക്ക് ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് റെഡി ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, ഒരു കേക്ക് വെച്ചോ എന്ന് പറയും.
1: അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തർ പറയുമ്പം അവർക്ക് ചെയ്തു കൊടുക്കും.
0: ഇനിയിപ്പോ ഓണം വരുവാണ്, കച്ചവടം പരിപാടിക്കും.
1: അങ്ങനെയൊന്നുമില്ല, കേക്ക് പറയണവർക്ക് ഓരോ അഭിപ്രായം കണക്കിന് ചെയ്യും.
0: എന്നിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞോ?
1: എന്നിട്ട്
0: നമുക്കൊരു കേക്ക് കൊണ്ട് തന്നില്ലല്ലോ.
1: പെട്ടെന്ന്
0: കേക്ക് എടുക്കാൻ മറന്നുപോയി.
1: അങ്ങനെയൊന്നുമില്ല.
0: അടുത്ത പ്രാവശ്യം പാട്ടുകളൊക്കെ കേക്കോ?
1: കേക്കാം.
0: സിനിമ കാണോ? തിയേറ്ററിൽ പോയി കാണോ, മൊബൈലിൽ കാണോ?
1: രണ്ടും
0: കാണും. പാട്ടുകൾ എങ്ങനെയുള്ള പാട്ടുകളോടാ ഇഷ്ടം?
1: എല്ലാത്തരം പാട്ടുകളും ഇഷ്ടം. കുറച്ചും കൂടി റൊമാൻസ് സോങ്സും അല്ലാതെ ഫീൽ ഗുഡ് സോങ്സ് ഒക്കെ എനിക്ക് ഇഷ്ടം.
0: പാട്ട് പാടോ?
1: പാട്ട് പാടും.
0: നമുക്ക് ചെറുതായിട്ടൊരു പാട്ട് പാടിയാലോ?
1: അങ്ങനെ ചോദിച്ചാ പെട്ടെന്ന്.
0: കുഴപ്പമില്ല, പാടാം. കുറെ പേര് ഇങ്ങനെ കാത്തിരിക്കണം, ആൻസിയുടെ പാട്ട് കേൾക്കണേ, ആൻസിയുടെ പാട്ട് കേൾക്കണേ യോ എന്ന് പറഞ്ഞിട്ട്.

0: മടിച്ചു മടിച്ചു നിന്നെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അങ്ങ് പാടി. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏതാ പാട്ടാ കേക്കണ്ടേ?
1: കോംറേഡില്ല മഴ പോലെ പാട്ട്.
0: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം?
1: അത് കേക്കൊരു നല്ല ഫീൽ ഗുഡാ. എനിക്ക് ഇഷ്ടമാ ആ പാട്ട് കേക്കാൻ, എപ്പോഴും കേട്ടോണ്ടിരിക്കാം.
0: എന്നാ നമുക്ക് ചമ്മറം മടിഞ്ഞിരുന്നൂടെ കേക്കാം.
1: ഓ
0: നന്ദി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ, സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി.

ഒരു ഗാനം കൂടി. ബി ആർ പ്രസാദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ സന്ദേശഗാനം, എന്റെ പേര് പത്മജ. ഞാൻ പൂജപ്പുര തിരുമലയാണ് താമസം. എനിക്ക് 3 മക്കളാണ്, 1 ആണും 2 പെൺകുട്ടികളും. പെൺകുട്ടികൾ ഇരട്ടകളാണ്. ഒരു മോളുടെ മോന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരു മോൾക്ക് ജോലി കിട്ടി. 8-ാം തീയതി ഹൈദരാബാദിന് പോവുകയാണ്. അവൾക്ക് സന്ദേശഗാനത്തിലൂടെ ആകാശവാണിയുടെ ആശംസകൾ അറിയിക്കണം. അവളുടെ പേര് സുരജ എന്നാണ്, സച്ചു എന്നും വിളിക്കും. അവളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആകാശവാണിയുടെ എത്രയോ വർഷത്തെ കൂട്ടുകാരിയാണ്. എനിക്കിപ്പോൾ 56 വയസ്സായി. ആകാശവാണിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഹലോ.
1: ഹലോ
0: സച്ചു, തിരക്കിലാണോ? സച്ചു, 8-ാം തീയതി ഹൈദരാബാദിലോട്ട് പോയിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പരിഭവം പറയുമ്പോഴത്തേക്ക് ആരാ ഇതെന്ന് ഒരു സ്നേഹവും ഇല്ലാതെ ചോദിക്കാൻ എങ്ങനെ പറ്റുന്നു? സച്ചു, സച്ചു, സച്ചു പോയാ. ഹലോ സച്ചു, ഞാനിത് ആരാ എന്താന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിനകത്ത്.
1: ഹലോ,
0: ഞാൻ ഇവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ എന്ന് വിളിക്കുന്നു. സച്ചു ഒന്നും മിണ്ടുന്നുമില്ല. മനസ്സിലാവുന്നു ഇല്ല എന്നുള്ള കാര്യം, ഹൈദരാബാദിലേക്ക് പോകുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ല. പോട്ടെ, ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും ഹാപ്പി ആയി. അവിടെ 8-ാം തീയതിയിലെ ജോയിൻ ചെയ്യുന്നത്? വീണ്ടും ആരാ ഇതെന്ന്.

0: ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് പോകാനിറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ആരായതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ കോണ്ടാക്റ്റിൽ കാണത്തില്ല, പക്ഷെ ഹൃദയത്തിലുണ്ട്. ഏ സച്ചുവിന്റെ മാത്രമല്ല, ഇവിടെ ഒരു പത്മജ എന്ന് പറഞ്ഞ ഒരാളില്ലേ? ഇതാരാ ഇപ്പൊ
1: സംസാരിക്കുന്നത്?
0: നിങ്ങൾ ഇരട്ടകളല്ലേ? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിചാരിച്ചു സച്ചു തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ശബ്ദവും ഒരേപോലെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ്
1: മനസ്സിലായത്.
0: ഞാനൊരു ആശംസ പറയാൻ വിളിച്ചതാണെന്ന് എത്ര നേരമായി പറയുന്നു. ആ ആശംസ എടുക്കുന്ന പോലുമില്ല. അവിടെ ഒരാൾക്ക് ജോലി കിട്ടിയില്ലേ? പക്കുറുമല്ല. ഞാനിതെന്താ പറയുന്നത്? നിങ്ങളെന്താ കേക്കുന്നത്? അയ്യോ വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. വെച്ചാൽ അവിടെ ഒരാള് ചൂരലുമായിട്ട് നിക്കും, പത്മജ എന്ന് പറയും. ആരാ പത്മജ? ആ അമ്മ അവിടെ ചൂരലുമായിട്ട് നിക്കും. വെച്ചിട്ട് പോയാ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ ആരാന്ന് പറയാ.
1: ഹലോ,
0: ഇത് സച്ചു ആണോ സഹോദരിയാണോ? ആ സച്ചു പറ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ട് ഒരു യാത്രക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സച്ചുവിനെ വിളിച്ച് ആശംസ പറയാൻ വേണ്ടി വിളിച്ച ആളല്ലേ ഞാൻ.
1: എനിക്ക് തോന്നി റേഡിയോ ആണെന്ന് തോന്നുന്നത്. അമ്മ റേഡിയോ കേൾക്കാറുണ്ട് അവിടുന്ന് അല്ലേ?
0: ഇതിപ്പോ ആശംസ വേണോ വേണ്ടേ? ഞാനത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോട്ടെ.
1: ഞാൻ ഉറക്കുമായിരുന്നു, അപ്പൊ എനിക്ക് വിളിച്ചിട്ട് ഇത് ആരാതൊക്കെ പറഞ്ഞപ്പോ അതാ
0: സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു.
1: ആ ഞാൻ പെട്ടെന്ന് ഇനി അവര് HR വിളിച്ചാണോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ HR വിളിച്ചാൽ മലയാളത്തിലല്ലോ, എന്നാലും ഇത് ആരാന്ന് ഞാൻ വിളിച്ചത്.
0: ഹൈദരാബാദിൽ നിന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന HR. ഇതിപ്പോ HR ആയനെ. അതൊക്കെ പോട്ടെ, ഈ HR നെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ റെഡിയായോ?
1: അച്ചാർ ഒരെണ്ണം എന്ന് വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര എരിവ്, അതുകൊണ്ട് അത് കൊണ്ടുപോകുന്നില്ല.
0: ശരി, അമ്മ ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? സാറിന് അമ്മമാർക്കുള്ള പണിയാണല്ലോ മക്കള് യാത്ര പോകുമ്പോഴത്തേക്ക് അച്ചാർ ഉണ്ടാക്കൽ.
1: ഇതിപ്പോ നടക്കാത്തോണ്ട് ഇനി അടുത്ത് ഇനി അമ്മ ആയിരിക്കും ഉണ്ടാക്കുന്നത്.
0: അത് ശരി, എന്നാലും സഹായിക്കരുത്. എങ്ങനെ സഹായിക്കും? കണ്ടു നിന്ന് സഹായിക്കും.
1: വെള്ളം കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ കഴുകി കൊടുക്കും.
0: ഒരു ഗംഭീര പണിയല്ലേ? അതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഇതൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കി ആ ഒരു മണമൊന്നും ഇല്ലാതെ ആക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മെനക്കെട്ടൊരു പണിയാണല്ലോ. ആ അപ്പൊ ഈ ഞാൻ വിളിച്ച ഞാനാരായി?
1: പിന്നെ
0: ഞാന് ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ച് എന്നെ പറ്റിച്ച് കളിപ്പിച്ച്.
1: നമ്മള് പെട്ടെന്ന് ഒരാളെ നമ്മൾ അറിയാതെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആലോചിക്കല്ലോ, ഇത് ആരാണെന്നൊക്കെ ആലോചിക്കല്ലോ.
0: എന്നിട്ട്
1: അങ്ങനെ ആലോചിച്ചിട്ടിരുന്നതാ.
0: എന്നിട്ട് എന്ത് നിഗമനത്തിലെത്തി അവസാനം?
1: നിഗമനത്തിൽ ഇത് അമ്മ മറ്റെന്തായിരുന്നു എന്റെ പേര്?
0: പേരക്ക. നാള് നാരങ്ങ.
1: അല്ലല്ല, മറ്റേ സന്ദേശ ഞാനതല്ലേ.
0: അതാണെങ്കിൽ
1: അമ്മ നമ്പർ കൊടുത്തതാവാനാണ് ഞാൻ.
0: ആണ്, അപ്പൊ അമ്മ അങ്ങനെ നമ്പർ അയച്ചതാണ്. എന്താണ് സച്ചുവിന്റെ സിസ്റ്ററിന്റെ പേരെന്താണ്?
1: സുരഭി. സിസ്റ്റിൻ സിസ്റ്റർ.
0: ആ അതെ, മനസ്സിലായി. സുരഭിയും സുരജയും. അപ്പൊ ഈ സൂ എവിടെ വന്നു?
1: അത് അച്ഛൻ സൂവ, അച്ഛൻ സുരേഷ് കുമാർ.
0: ഓ, നിങ്ങൾ ഫുള്ള് സൂ ആണല്ലേ.
1: ബാക്കി ഞങ്ങള് പോകുന്നൊരു സൂ, പക്ഷെ അമ്മ മാത്രം ഇത്തിരി വെറൈറ്റി.
0: എന്നാലും അമ്മയുടെ പാ ആരും എടുത്തില്ലല്ലോ.
1: ഇല്ല ഇല്ല.
0: ആ പാ എടുത്തിരുന്നെങ്കിൽ അമ്മ പിന്നെ എവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു.
1: അതെ അതെ, ഇവിടെ വേറെ പാ ഉണ്ട്.
0: അപ്പൊ എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാ വെക്കണ്ടേ?
1: സിസ്റ്ററിന്റെ ഒരു ബേബി ഉണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടാണത്.
0: അടിപൊളി. മുച്ചുത്തിരിമന്റയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ്.
1: ആ
0: ഓക്കെ. ആ ഓക്കെ, ഒരു ഓക്കെ അല്ലല്ലോ. ആ ഓക്കെ എന്ന്.
1: അയ്യേ, ഉറക്കത്തിലായോണ്ട് കുറച്ച് ഇതായി പോയതാ.
0: ശരി ശരി ശരി, മിച്ചമുള്ള ഉറക്കം പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, എന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തെളിയട്ടെ.
1: ബൈ.

0: ഹലോ സന്ദേശഗാനത്തിന് എന്റെ നമസ്കാരം. എന്റെ പേര് നിഷ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് താമസം. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഹലോ സന്ദേശഗാനത്തിലൂടെ എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് കബീർ ഇക്കയെ വിളിച്ച് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്ക നല്ലൊരു പാട്ടുകാരനാണ്. എന്റെ കൂട്ടുകാരിയുടെ പേര് സിമി എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് ആലപ്പുഴ SD കോളേജിലാണ് പഠിച്ചത്. ഇക്ക ഗൾഫിലായിരുന്നു. കൊറോണ വന്നപ്പോൾ ഗൾഫിൽ ജോലി മതിയാക്കി നാട്ടിൽ വന്നതാണ്. ഇപ്പോൾ അവർ പുറക്കാട് ഹൈസ്കൂളിനടുത്ത് ഒരു ബജി കട നടത്തുന്നു. ഇക്ക എപ്പോൾ കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇക്കയെ വിളിച്ച് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്റെ ഈ സന്ദേശം സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇക്കയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചു നോക്കാം. ഹലോ, കബീർ ഇക്കയാണോ? പാട്ടും പാടി ബജി ചുടുന്ന കബീർ ഇക്കയാണോ? ആകാശവാണിയാ? അതിന്റെ അത് പേരൊക്കെ വന്നായിരുന്ന ഒരു കാര്യമൊന്നുമില്ല. പേരൊക്കെ പലതൊക്കെ വരും. ആകാശവാണി എന്തിനാ കബീർ ഇക്കയെ വിളിക്കുന്നത്? അതാര പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നേ. പക്ഷെ ഇങ്ങനെ ആൾക്കാര് എനിക്ക് ആകാശവാണി എന്നൊക്കെ പേരിട്ട് വയ്ക്കും. ഞാന് ഇപ്പൊ ഇന്നലെ കടയിലെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്.
1: ആ,
0: ഏതാണ് ഇപ്പൊ പുതിയ പാട്ട് പഠിച്ചിരിക്കുന്നത്? അതോ പഴയ പാട്ടുകളുടെ ആരാധകനാണോ?
1: എല്ലാ പാട്ടും ഉണ്ട്.
0: അപ്പൊ ഏറ്റവും പുതിയൊരു പാട്ട് പോരട്ടെ.
1: ബാത്റൂമിലോട്ട് പോവുക കുളിക്കാൻ.
0: അപ്പൊ കുഴപ്പമില്ല, തുടങ്ങിയില്ലല്ലോ.
1: ഇത് ആരാ നിനക്ക് മനസ്സിലായേ?
0: ഹലോ സിമി, ഞാന് കബീർക്കയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ കബീർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സിമിയെ തന്നിട്ട് പോയി. സിമി പറഞ്ഞാലേ കബീർക്ക പാടുള്ളൂ എന്ന് പറഞ്ഞു. പാടുപെടുമെന്നല്ല, നല്ലതായിട്ട് പാടും എന്ന് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. അപ്പോ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. കബീർക്ക ഇപ്പൊ പാടുവോ ഇല്ലേ?
2: കുളിക്കാൻ പോയി.
0: അത് ശരി, മൊബൈല് സിമി ഏൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയോ?
2: എന്റെ കയ്യിൽ തന്നിട്ട് കുളിക്കാൻ പോയി.
0: ഓടിക്കളഞ്ഞോ?
2: സാധനം കൊടുക്കാനുണ്ട് കടയിലേക്കുള്ള. അപ്പൊ സ്കൂളിലേക്ക് കൊടുക്കാനുണ്ട്.
0: ആണോ? എന്നാലും ഞാൻ പെട്ടെന്ന് രണ്ട് വരി കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തേനെ.
2: ഇപ്പൊ കുളിക്കാൻ പോയിക്കാണ്, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ വിളിക്കേ.
0: പോണിട്ട് ഞാൻ ഇപ്പൊ പാട്ട് കേൾക്കാൻ വിളിക്കുമ്പോ എനിക്കിപ്പോ പാട്ട് കേൾക്കണ്ടേ? 5:30 ഞാൻ പാട്ട് കേൾക്കുന്നത്.
2: ആരാ സംസാരിക്കുന്നത്?
0: ആരെടുത്ത് സംസാരിക്കുന്ന ആയാലും ഇല്ലെങ്കിലും ഇത് പുറക്കാടുള്ള നിഷ പെണങ്ങും. ചില പ്രേത സിനിമകളിലുള്ള ഒരു എക്സ്പ്രഷനാണ്. ബിജിച്ചേട്ടനെ
2: പിന്നെ?
0: എന്നാലും എന്റെ അടുത്ത് സംസാരിക്കാത്തതിനും എന്റെ അടുത്ത് പാട്ട് പാടാതെ കുളിക്കാൻ പോയതിനും നിഷ പെണങ്ങും.
2: അത് 5 രാകുമ്പോ വിളിച്ചാൽ പാട്ട് പാടിത്തരും. വിളിച്ചാല് തിരക്കാണ്.
0: അതാരാ ആരുടെ പറയുന്നത്?
2: ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരി.
0: അത് ശരി, കൂട്ടുകാരിമാരുടെ ബഹളമാണല്ലോ.
2: പിന്നെ
0: ഞാൻ ബിജി ചേട്ടനൊന്നുമല്ല, ചുമ്മാ ബിജിചേട്ടാ ബിജിചേട്ടാ എന്ന് വിളിച്ചത്. എന്നെ കളിയാക്കാതെ സിമി, കബീർക്കയുടെ പാട്ടപ്പൊ കേൾക്കാൻ നിവർത്തിയില്ല. നിഷ പിണങ്ങുമെന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. സിമിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും കബീർക്കയുടെയും സുഹൃത്തുക്കളാണല്ലോ. എന്ന് മാത്രമല്ല കബീർക്ക ഇവരെല്ലാം കളിയാക്കുമെന്നാണ് പറയുന്നത്. മോശമല്ലേ?
2: മോശമൊന്നുമല്ല,
0: സത്യമായിട്ടും.
2: അപ്പൊ ശരി ചേട്ടാ, ഞങ്ങൾക്ക് തിരക്കിപ്പോ.
0: സിമി വെക്കല്ലേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകന പരിപാടിയിൽ നിന്ന് വിളിച്ചതാ. ആണോന്നു ആ മൊബൈലിലോട്ടൊന്ന് നോക്കി, അതിന്റെ അകത്ത് ആകാശവാണി എന്നല്ലേ കാണുന്നതെന്ന്. ഹലോ, പോയാ?
2: പോയില്ല.
0: ആ, അത് ശരി. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ വെക്കണ്ടേ?
2: ഒരു പാട്ട് പറഞ്ഞു. നല്ല പാട്ട് പറഞ്ഞു പറഞ്ഞു. വൈശാഖത്തിന്റെ
0: നിൻചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര ഗാന്ധിയോ. മോഹൻലാൽ ഫാനാണോ?
2: അതെ.
0: ആഹാ,
2: മോഹൻലാലായി അങ്ങനെയല്ല, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇഷ്ടാ.
0: എന്നാലും നാടോടി കാറ്റ് നമുക്കൊരു വലിയ ഫീലിംഗ് ആണല്ലേ. അങ്ങനെ ഈ പാട്ട് പറഞ്ഞു തന്ന സുഹൃത്തിന്റെ പേരെന്താ?
2: സൗമി.
0: സൗമി, സിമി, കൊള്ളാലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് പുറക്കാടുള്ള നിഷ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. കബീർക്കെ വിളിച്ച് പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചെങ്കിലും പക്ഷെ കബീർക്ക് നിങ്ങളുടെ ഫോൺ തന്നിട്ട് പോയതുകൊണ്ട് കബീർക്കയോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കബീർക്ക കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പറയുക ഇങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. കബീർക്കയെ നമ്മൾ മറ്റൊരു അവസരത്തിൽ എടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞേക്ക. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടഗാനം വെക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്. താങ്ക് യു.
2: താങ്ക് യു.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പ്രിയപ്പെട്ട ആകാശവാണി പ്രിയമുള്ളവരെ പങ്കെടുപ്പിക്കുന്ന ഹലോ സന്ദേശ ഗാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്താമോ? ആകാശവാണിയെ അയാൾക്ക് പെരുത്തിഷ്ടമാണ്, പക്ഷേ ഒത്തിരി പരാതിയുമുണ്ട്. അയാളുടെ കത്തുകൾ പരിഗണിച്ചിട്ടില്ല, ഫോണിൻ പ്രോഗ്രാമുകളിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, അക്ഷരച്ചെപ്പ് ശരിയായി പൂർത്തിയാക്കി അയച്ചിട്ടും അതിനെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പരാതികൾ. ആകാശവാണിയുടെ ആരാധകരുടെ ബാഹുല്യം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അയാൾക്ക് പിന്നെയും പരിഭവമാണ്. അതുകൊണ്ട് ലീനയുടെ ആ പിണക്കം ഒന്ന് മാറട്ടെ. നന്നായി പാട്ടുപാടുന്ന റിട്ടയർ ചെയ്ത ഒരു പ്രഥമ അധ്യാപികയാണ് ലീന. ഞങ്ങൾ ഏഴുപേരുടെ ഒരു കൂട്ടായ്മയിൽ ആകെയുള്ള ഒരു പാട്ടുകാരി. ഞങ്ങൾ ഏഴുപേരും ഒന്നിച്ച് പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ നിന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്തവരുമാണ്. കഥകളിക്ക് പ്രസിദ്ധമായ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ ലീന സ്ഥിരമായി പോകാറുണ്ട്. മാസം തോറും ഗുരുവായൂരപ്പനെ കാണാനും പോകും. മൈനാഗപ്പള്ളിയിലാണ് താമസം. ഹസ്ബൻഡും മകനുമുണ്ട്. ലീന ടീച്ചറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ ശ്രീദേവി ഐവർകാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
4: ഹലോ,
3: ലീന ടീച്ചറാണോ?
4: അതെ.
3: ലീന ടീച്ചർ സുഖമായിരിക്കുന്നു?
4: സുഖമായിരിക്കുന്നു.
3: എപ്പോഴാണ് മണ്ണൂർക്കാവ് പോകുന്നത്?
4: മണ്ണൂർക്കാവ് അമ്പലത്തിലോ?
3: ആ, ഇത്തവണത്തെ കഥകളി ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ?
4: കഴിഞ്ഞു സർ.
3: കഥകളി ഉത്സവം കഴിഞ്ഞാലും പോവും?
4: അതെ.
3: കഥകളി ഉത്സവമല്ല, വനദുർഗയാണ് കാണാൻ പോകുന്നല്ലേ?
4: അതെ അതെ, വനദുർഗ.
3: ഞാൻ വിചാരിച്ചു അവിടെ കഥകളി ഉത്സവത്തിൽ കഥകളിയിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് വിചാരിച്ചു.
4: കഥകളി ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ അടുത്തായോണ്ട് ക്ഷേത്രത്തിൽ പോവാറുണ്ട്.
3: അങ്ങനെ ഉള്ളൂ.
4: സ്ഥിരമായിട്ട് അങ്ങനെ ഫെസ്റ്റിനും പോവാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്.
3: മിന്നൽ കുടിയിറങ്ങി മണ്ണിൽ

0: വരികയോ പോലെ ഒന്ന് സന്ദർശിക്കും.
1: അല്ലല്ല, അങ്ങനെയല്ല, അതിൽ കൂടുതലൊക്കെ സന്ദർശിക്കാറുണ്ട്.
0: അടുത്തടുത്ത സ്കൂളുകളിൽ പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ തന്നെ ജോലി ചെയ്ത് വിരമിച്ച ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്.
1: ഉണ്ട്.
0: ആഹാ, ആ കൂട്ടായ്മയിലെ ഏക പാട്ടുകാരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്.
1: അയ്യോ,
0: ഏക പാട്ടുകാരിയുടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
1: അയ്യോ, പെട്ടെന്നൊന്നും ഞാൻ പാടാറില്ല, പിന്നെ വെറുതെ
0: സമയം തരാം.
1: ഇപ്പൊ തന്നെ വിളിച്ചു, എനിക്ക് ആ പാടെ ടെൻഷൻ ഇരിക്കും. അപ്പൊ ടെൻഷൻ വരുമ്പോ പാട്ട് ഒട്ടും ശരിയാവാറില്ല.
0: ടെൻഷൻ പോട്ടെ, എന്തിനാണ് ടെൻഷൻ? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ.
1: പക്ഷെ ഈ ശബ്ദം എനിക്ക് നല്ല പരിചിതമാണ്.
0: അത് വെറുതെയാണ്.
1: അല്ലല്ല, റേഡിയോയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, എനിക്കറിയാം, മനസ്സിലായി. ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്.
0: നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സമയം പോകുന്നല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂലല്ലോ.
1: ഇതെന്റെ ശ്രീദേവി എന്തോ പണി ഒപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു.
0: അതൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂല്ലേ? അതോ കഥകളി പദം പാടിത്തരികയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ മിന്നൽ കൊടി ഇറങ്ങി മണ്ണിൽ വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ, അല്ലേ നളചരിതം?
1: കഥകളിയൊക്കെയാണ് എന്റെ കൂട്ടുകാരി ശ്രീദേവിക്കായിരിക്കും കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്.
0: ആണോ, ശ്രീദേവിയെ നമുക്ക് വേറൊരു ദിവസം പിടിക്കാം. ഇപ്പോ എനിക്ക് ടീച്ചറിന്റെ പാട്ടാണ് കേൾക്കേണ്ടത്.
1: സാറിന്റെ പേരെന്താണ്?
0: ഞാൻ ഇതാണ് ഒരു പാട്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ വേറെയാണ് ആലോചനകൾ. ഭാസ്കര മാഷിന്റെ ഒരു രണ്ട് വരിയാണ് ഓർമ്മയാണ്, വേറെയാണ് വിചാരമെങ്കിൽ ഓതിടുവാൻ നേരമായി, വെറുതെ ഞാൻ എന്തിനും എരിയും വെയിലത്ത് കയ്യിലും കുത്തു നടക്കണമെന്ന് ആ പാട്ടിൽ എഴുതി. ഞാൻ എന്തിനാണ് ഈ ഫോണും പിടിച്ചോണ്ടിരിക്കണതെന്ന് മാറ്റി വേണമെങ്കിൽ പാടാം.
1: ഞാൻ ഈ വിറച്ച് വിറച്ച് പാടുന്നത് ശരിയല്ലല്ലോ സാറേ, അതുകൊണ്ട്.
0: ഓ, പിന്നെ നമ്മൾ രണ്ടുപേരുമില്ലല്ലോ, പിന്നെന്താ?
1: എന്നാലും സാറ് പേര് പറഞ്ഞാലും ഞാൻ
0: അതൊക്കെ പറയാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പേരൊക്കെ പറയാം, എല്ലാം പറഞ്ഞ് ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ. പക്ഷെ അത് പാട്ടിന് ശേഷം.
1: ഞാൻ ശ്രമിച്ചു നോക്കാം സാർ.
0: പിന്നെ അല്ല, അതാണ്,
1: ഞങ്ങൾ ഏഴുപേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സസാവണ സബ് ജില്ലയിൽ വർക്ക് ചെയ്തവരും പിന്നെ ഒരുമിച്ച് ഞങ്ങൾ എച്ച്എംഒമാരായിട്ട് റിട്ടയർ ചെയ്തവരുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലൂടെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ May 31 ഞങ്ങളുടെ റിട്ടയർമെന്റിന്റെ 3rd anniversary ഒക്കെ ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി.
0: അടിപൊളി.
1: എല്ലാരും വീട്ടില് ഈ 1-2 പേരും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് കഴിയുന്നേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ഞങ്ങള് കൂടിയൊക്കെ പങ്കുവെക്കാറുണ്ട്.
0: ആ സന്തോഷത്തിൽ ഒരു തുണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: എനിക്ക് സത്യത്തിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നോണ്ട് എനിക്ക് വരി പോലും ശരിയാവും.
0: അയ്യോ, ഞാനൊരു പാവമാണ്, സത്യമായിട്ട്.
1: എനിക്ക് ശബ്ദം എനിക്ക് നല്ല പരിചയമാണ്, റേഡിയോയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഒരു റേഡിയോയുടെ ഒരു ആരാധികയാണ്, ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് എന്റെ റേഡിയോ ഇച്ചിരി കംപ്ലൈന്റ് ആയത് കേൾക്കുന്നില്ല. ശ്രീദേവി പിന്നെ റേഡിയോയുടെ സ്ഥിരമാളാണ്. ഞാൻ എപ്പോഴും പറയും ആകാശവാണി ഐവർകാലയുള്ള ശ്രീദേവിയെ മാത്രമേ അറിയുള്ളൂ, നമ്മളൊക്കെ വിളിച്ചാൽ കേൾക്കില്ല എന്ന് ഞാൻ ചുമ്മാ തമാശക്ക് പറയാറുണ്ട് ശ്രീദേവിയോട്. ശ്രീദേവി എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്.
0: ശ്രമിച്ചു
1: നോക്കാം സാർ.

0: ഈ നിറദീപം ചാർത്തിയത് ശ്രീദേവി ഐവർകാലയാണ് കേട്ടോ.
1: എനിക്ക് തോന്നി
0: ആകാശവാണിയുടെ ഹലോ
1: ഒരുപാട്
0: സന്ദേശ
1: സന്തോഷം.
0: ഗാനത്തിലേക്ക് ശ്രീദേവി ഐവർകാല ഒരു സന്ദേശം അയച്ചിരുന്നു. എനിക്ക് എന്റെ വളരെ പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ലീന ടീച്ചറിനെ കുറിച്ച് ഇവിടെ കാണ്ടം കാണ്ടം കാണ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ
1: ഒരുപാട്
0: സന്തോഷം സംസാരിക്കാൻ
1: സന്തോഷം.
0: കഴിഞ്ഞാല്.
1: പിന്നെ ഒരുപാട് സന്തോഷം എനിക്കും ആകാശവാണിയിലൂടെ ശ്രീദേവി വഴി ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടൊക്കെ ഉണ്ട് പാട്ടിന്, പക്ഷെ
0: അതൊക്കെ
1: എനിക്ക്
0: അതൊക്കെ എഴുതിയിട്ടുണ്ട്.
1: കിട്ടിയിട്ടില്ല.
0: അതിനിപ്പോ എന്താ, നമ്മൾ അങ്ങോട്ട് വിളിച്ചല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സന്തോഷം. ശ്രീദേവിയോട് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: നമുക്കൊരു പാട്ട് വെക്കണമല്ലോ, ഏത് പാട്ട് വെക്കും?
1: ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തും.
0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: അതെ അതെ,
0: മുന്തിട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ പാട്ടല്ലേ.
1: അതെ അതെ,
0: ശുഭു ചക്രവർത്തിയുടെ വരികളാണ് അല്ലേ.
1: അതെ സർ.
0: ഞാനത് പറഞ്ഞിട്ട് ഒരു അനക്കമില്ലല്ലോ അപ്പുറത്ത്. ഔസേപ്പച്ചന്റെ സംഗീതം എം ജി ശ്രീകുമാർ പാടിയതാണ്. ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കട്ടെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതും.
1: ഞാനും ശ്രീദേവിയും ഞങ്ങളുടെ ഒരു ലളിത ടീച്ചറും വെണ്ടാർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്, കൊട്ടാരക്കരയ്ക്കടുത്ത്. 10-ാം ക്ലാസ്സിലാണ് ശ്രീദേവി ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. ഞങ്ങള് 2 ക്ലാസ്സിലാണെങ്കിലും പിന്നെ ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് കൊട്ടാരക്കര SG കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് പലയിടത്തായി, പിന്നെ TTC കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പിന്നെ ജോലിയൊക്കെ ആയി, പിന്നെ ചസവണ്ട സബ്ജില്ലേ വരുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നത്.
0: അപ്പൊ എല്ലാ ഓർമ്മകളും ഓടിക്കളിക്കട്ടെ ഈ പാട്ട്.

0: ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക്. ഞാൻ മാവേലിക്കര നിന്നും ദേവകി. ഈ കത്തെഴുതുന്നത് എന്റെ അനുജതിക്ക് വേണ്ടിയാണ്. റേഡിയോ പരിപാടിയെല്ലാം കേൾക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ കുറിക്കുന്ന ഫോൺ നമ്പർ മകൾ സിഗ്നയുടേതാണ്. സിഗ്നയെ വിളിച്ച് കുഞ്ഞുമോളെ ആവശ്യപ്പെടണം, കുഞ്ഞുമോളുമായി വിശേഷങ്ങൾ പങ്കിടണം, ശേഷം റേഡിയോയിൽ കേൾക്കാൻ കാത്തിരിക്കുന്നു. നമുക്ക് ദേവകി അമ്മയുടെ അനിയത്തി കുഞ്ഞുമോൾ അമ്മയെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, സിഗ്നയാണോ?
1: അതെ.
0: കുഞ്ഞുമോൾ അമ്മയുണ്ടോ അടുത്ത്?
1: ഉണ്ട്.
0: കൊടുക്കാമോ?
1: അമ്മേ വിളിക്കുന്നു. കുഞ്ഞുമോൾ അമ്മ.

0: അതെ, പക്ഷെ കുഞ്ഞു മോളാണല്ലോ. എത്ര പ്രായമായാലും കുഞ്ഞു മോളാണല്ലോ. പക്ഷെ എത്ര പ്രായമായാലും റേഡിയോ കേൾക്കുന്നത് കുഞ്ഞു പ്രായത്തിലേ ഉള്ള ശീലം വിട്ടില്ല. റേഡിയോയിൽ എന്താ കേൾക്കുന്ന പാട്ടോ?
1: പാട്ട് കേൾക്കും, വാർത്ത കേൾക്കും.
0: എന്നിട്ട് ഈ പാട്ടൊക്കെ പാടുവോ?
1: പാട്ടൊക്കെ ഒന്നുമില്ല,
0: ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ മൂളാൻ തോന്നുന്ന പാട്ട് ഏതാ ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട്?
1: മേടമാസക്കാലം നീന്തി പൂത്ത നേരം, കടൽ എന്ന സിനിമയിലെ ജാനകി പാടിയ പാട്ട്, എനിക്ക് ഇഷ്ടമാണ്.
0: ആഹാ, എല്ലാ ഡീറ്റെയിൽസും.
1: മേടമാസം എനിക്ക് മറക്കാൻ പറ്റാത്ത,
0: അതെന്താ?
1: ഞാൻ ജനിച്ചത് മേടമാസത്തില, ജനിച്ചത് മേടമാസത്തില, ഭർത്താവ് മരിച്ചത് മേടമാസം.
0: ഒരുപാട് കാര്യങ്ങൾ മേടമാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ. മേടമാസത്തിലെ
1: മേടമാസക്കാലം ഇനി പൂത്ത നേരം എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്.
0: അംബികയും ജോസൊക്കെ അഭിനയിച്ച ഒരു പാട്ടല്ലേ.
1: സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടേ.
0: എനിക്ക് ഞാൻ സ്വന്തം വന്ന സിനിമയിലെ പാട്ട്, എസ് ജാനകി പാടിയ പാട്ടല്ലേ.
1: എസ് ജാനകി പാടിയത് മനസ്സിലായി. സാറിന്റെ സ്വരം കേട്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്.
0: ആര്?
1: ഗണേഷ് സാറ്.
0: ഇയാൾക്ക് ഒരു വേറെ ഒരു പണിയുമില്ലേ.
1: എനിക്ക് മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ.
0: എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് ഉരുളുന്നില്ല.
1: വ്യാഴാഴ്ച കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സാറിന്റെ അവതരണം.
0: വലിയ സന്തോഷം. അമ്മയെപ്പോലുള്ള ഒരാള്, ഇങ്ങനെ ഒരുപാട് നാളായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ പറയുമ്പോ വലിയ സന്തോഷം.
1: ചെറുപ്പകാലം മുതലേ അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അങ്ങനെ വലിയ വയറ്റന്റെ സഹോദരനും ആകാശവാണിയിലോട്ട് കത്തൊക്കെ അയച്ചു. ചന്ദ്രദാസ്, അതെന്റെ സഹോദരനാണ്.
0: അത് ശരി.
1: ജോലിയായിരുന്നു, റിട്ടയർഡായിരിക്കുന്നു.
0: ശരി ശരി. നിങ്ങൾ സഹോദരങ്ങൾ എത്ര പേരാണ്?
1: ഞങ്ങൾ മൂന്ന് പേര്. രണ്ടാമത്തേത്.
0: ശരി ശരി.
1: എനിക്കൊരു മകള് മാത്രം.
0: ആഹാ, എന്താണ് ഇങ്ങനെ ഒരു പേര്? സിഗ്ന.
1: വീട്ടുകാരൻ വന്നിട്ടതാണ്.
0: അത് ശരി. എല്ലാവരും എടുത്തു ചോദിക്കല്ലോ എന്താ പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാല് വലിയ സന്തോഷമ്മ. കുറച്ചു കാലമായിട്ട് നമ്മൾ മറന്നിരുന്ന ഒരു പാട്ടായിരുന്നു ഇത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. വലിയ സന്തോഷം ചേച്ചി. നമ്മൾ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ശരി.

0: ഇന്നത്തെ ഹലോ സന്ദേശഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയമുള്ളവരെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281420305. കത്തുകൾ അയക്കേണ്ട വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വേഗം തന്നെ സന്ദേശങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് എം പി. നിർവഹണ സഹായം: മിനി അജു.
2: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യു, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ് കോളേജ്, വിഴിഞ്ഞം.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: നമുക്കിപ്പോൾ ഒരു ഗാനം കേൾക്കാം. കൂടും തേടി എന്ന ചിത്രത്തിനു വേണ്ടി എം ഡി രാജേന്ദ്രൻ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയത്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ്എമ്മാണ്. 101.9. ഇപ്പോൾ സമയം 3:45. ഇനി സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളും ഉണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവർ ആണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളൊന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും, അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിങ്ങാണ് ഇതിന്റെ ലക്ഷണം. കരളിന്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം.

ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിൻ്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ്സായി അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, ഗ്രേഡ് 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു. അത് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ് അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പം ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിന്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്,

0: കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാവുകയോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിന്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇപ്പോൾ സമയം 4 മണി.
3: ആപ് സുൻ രഹേ ഹേ പിറ്റാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹേ AISSMS പൂനെ.
4: അപ്നി സപ്നോ കോ ദേനി ഹേ സഹി ഉഡാൻ ഓർ കരിയർ ബനാനാ ഹേ ഷാൻദാർ തോ കദം ബഢായിയേ AISSMS പൂനെ കി ഓർ. 100 വർഷോ സെ അധിക് കി ശൈക്ഷണിക് പരമ്പരാ കെ സാത്ത് AISSMS സാകാർ കർ രഹാ ഹേ ദേശ് ഭർ കെ വിദ്യാർത്ഥിയോ കാ ഉജ്ജ്വല ഭവിഷ്യ. എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി ഹോ യാ ഫാർമസി, MBA ഹോ യാ ഹോട്ടൽ മാനേജ്മെന്റ്, സാത്ത് ഹി പോളിടെക്നിക്, ITI, BBA യാ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹർ ക്ഷേത്ര മേ ഗുണവത്താപൂർണ ശിക്ഷ ഓർ കരിയർ കെ ബെഹതരീൻ മൌക്കെ യഹാ മിൽത്തെ ഹേ. സാവിത്രിബായി ഫൂലെ പൂനെ വിദ്യാപീഠ് ദ്വാരാ ലഗാതാർ 3 വർഷോ തക് ബെസ്റ്റ് കോളേജ് അവാർഡ് സെ സമ്മാനിത് സംസ്ഥായേ. പ്രാക്ടിക്കൽ ലേർണിംഗ്, ഇൻഡസ്ട്രി എക്സ്പോജർ, ആധുനിക് ലാബ്സ്, മസ്ബൂത് പ്ലേസ്മെന്റ്സ് ഓർ 3 ലാഖ് സെ അധിക് അലുമ്നൈ നെറ്റ്വർക്ക് കെ വിശ്വാസ് സെ ഭരാ ഹുവാ NAC A+ ഓർ NBA മാന്യതാ പ്രാപ്ത് സംസ്ഥായേ ഓർ പൂനെ ശഹർ കെ മധ്യമേ മെട്രോ കണക്ടഡ് ക്യാമ്പസ്. തോ ദേർ കിസ് ബാത് കി, അഡ്മിഷൻസ് കെ ലിയേ ആജ് ഹി 8496045045 നമ്പർ പർ സമ്പർക്ക് കരേ യാ വിസിറ്റ് കരേ www.aissms.org.
5: आप सुन रहे हैं पिटारा. इस कार्यक्रम के इस भाग के प्रायोजक हैं AISSMS पुणे.
6: आ रही हूँ आलोक, बस 5 मिनट. क्या करूँ, कहीं टेलर के पास ही तो नहीं छूट गया. दुपट्टे का पीको करने दिया था. उफ, मैं अब जा रहा हूँ. तुम्हारा हर बार का यही हाल है, कभी जो समय से तैयार हो जाओ, पहले से कोई प्लानिंग ही नहीं. आलोक झुंझला पड़ा. कितनी तो प्लानिंग की थी, रात ही में सोच लिया था क्या पहनना है, अम्मा के लिए खाना बनाकर रख दिया था, दोनों बच्चों को प्रीति के यहां छोड़ आई थी, जब तक हम आए तब तक वे दोनों उनके बच्चों के साथ खेलेंगे खाएंगे, उनके लिए केक बिस्किट वगैरह सभी तो दे आई थी, आलोक की भी ड्रेस निकाल कर रखी थी, सब कुछ तो प्लान किया था. अब और कितना प्लान करूं, इस दुपट्टे ने सारा गड़बड़ कर दिया. सौम्य अलमारी में ऊपर के नीचे के रैक सब खंगालते हुए सोचती जा रही थी, इतना सब करने के बाद भी काम सही से नहीं हो रहा है.
7: ये कौन जाने मैं क्या हूँ, सुनना चाहते हो? सुनो, मैं एक चांद हूँ जिसके माथे पे एक दाग है, मेरा दिल जलता हुआ चिराग है.

0: കേരളത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി ഇംഗ്ലീഷ് ആൽബം ഗാനമാണ് ബോണിയം, ബൈ ബൈ ബ്ലൂബേർഡ്.

0: മലപ്പുറത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: താജുദ്ദീൻ വടകര പാടിയ മലയാള ആൽബം ഗാനം ഖൽബാണ് ഫാത്തിമ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഊർജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോവോൾട്ടയ്ക്ക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കാലോചിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്തിന്റെ വികസന നയം സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പുതുവ്യവസായങ്ങൾക്ക് അനുമതി ലഭ്യമാക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകജാലക സംവിധാനം ആരംഭിക്കുമെന്നും മന്ത്രി. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതനെ അയോഗ്യനാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ആർ സുഗതന് 6 മാസത്തെ അവധി നൽകിയതായി മേയർ അറിയിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവവെത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ചു. ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമാണെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 43 കേസുകളിൽ 48 പേർ കൂടി അറസ്റ്റിലായി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനായി സിനിമയുടെ എൻട്രികൾ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മണി മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 10. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഭവാരയും ഇന്ത്യയുടെ UPI സംയോജിപ്പിച്ചുകൊണ്ടുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോണയാണ് പ്രീതിയുടെ എതിരാളി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി. യേശുദാസ് പഴയ ഗാനം കേൾക്കാം. ചിത്രം കല്യാണരാമൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
3: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം പകർന്ന് ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുതിയ മുഖം.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. അഭയ് ജോധ്പുക്കാറും മെറിൻ ഗ്രിഗോറിയും പാടിയ ഗാനം ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് എംസിഎ.
9: 4 വർഷത്തിൽ ബിസിഎ, 1 വർഷം കൂടി പഠിച്ചാൽ എംസിഎ, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. അടുത്ത ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി മഞ്ചരി പാടിയത്. ചിത്രം മായാവി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഗൗരീശങ്കരം.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ഗായത്രി വർമ്മയും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വേണി ഇഗ്നീഷ്യസ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
3: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
1: നഗരപുരാണം. കോഴിക്കോടിന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധം മാത്രമല്ല, വേലിയേറ്റത്തിൽ ഉപ്പ് കക്കിയ മരത്തടികളുടെ ഗന്ധം കൂടിയുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കല്ലായിപ്പുഴയും പരിസരവും ഇന്നും ആ ഗന്ധത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗന്ധം മാത്രമല്ല, ഈർച്ചമില്ലുകളുടെ ശബ്ദവും. കോഴിക്കോടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് സുഗന്ധവ്യഞ്ജനങ്ങളെപ്പോലെ തടിമില്ലുകളും കാരണമായിട്ടുണ്ട്. 40 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള കല്ലായിപ്പുഴ നിലമ്പൂർ കാടുകളിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒഴുക്കിക്കൊണ്ടുപോകുന്ന മരത്തടികൾ കടൽ കടന്ന് പറന്നതിനെപ്പറ്റി ചരിത്രത്തിൽ രേഖകളുണ്ട്. ഇവിടെ ഈർന്ന് പാകപ്പെടുത്തിയ തടികൾ വീടുകളും ഫർണിച്ചറുകളും നിർമ്മിക്കാൻ മാത്രമല്ല, യാനങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിച്ചു. ഒരു നിർമ്മാണത്തിലൂടെ ബേപ്പൂർ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. കല്ലായിയിൽ നിന്ന് അറുത്ത് പാകപ്പെടുത്തിയ തടികളിൽ വലിയൊരു ഭാഗം ചെന്നെത്തിയത് ബേപ്പൂരിലെ ഖലാസികളുടെ കൈകളിലാണ്. ഗൾഫ് നാടുകളിൽ ബേപ്പൂരിൽ നിർമ്മിക്കുന്ന ഉരുക്കൾക്ക് ഇന്നും വൻ ഡിമാൻഡാണ്. തടികൊണ്ടുള്ള നിർമ്മിതികളെപ്പറ്റി പറയുമ്പോൾ കുറ്റിച്ചിറയിലെ മീഷ്കാൽ പള്ളി മുമ്പിൽ നിൽക്കും. 650 വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. 4 നിലകളിൽ പൂർണമായും തടികൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത്. 1510 പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ പള്ളി ഭാഗികമായി തകർന്നെങ്കിലും പുനർനിർമ്മിച്ചു. മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി മീഷ്കാൽ പള്ളിക്ക് കപ്പേളകളോ മിനാരങ്ങളോ ഇല്ല. പലതരം ഒഴുക്കുകളിലൂടെ രൂപം കൊണ്ട നഗരമാണ് കോഴിക്കോട്. വിവിധ സംസ്കാരങ്ങളുടെ മാത്രമല്ല, നദികളുടെയും വേലിയേറ്റത്തിന്റെയും ഒഴുക്ക്. ചാലിയാറും കല്ലായിപ്പുഴയും കോരപ്പുഴയും ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് കോഴിക്കോടിന്റെ നെഞ്ചിലൂടെയാണ്. ഈ പുഴകളെ ബന്ധിപ്പിച്ച് ചരക്കുഗതാഗതം ലക്ഷ്യമിട്ട് കനോലി സായ്പ് നിർമ്മിച്ച കനോലി കനാലിനെ ദീർഘവീക്ഷണത്തിന്റെ പൊന്നരഞ്ഞാണമെന്ന് വിശേഷിപ്പിക്കണം. തെക്ക് പൊന്നാനിക്കപ്പുറം വരെ ചെന്നെത്തിയ ഈ കനാൽ ഇന്ന് പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ്. രേവതി പട്ടത്താനത്തെപ്പറ്റി മുമ്പ് പറഞ്ഞു. അതിന്റെ തുടർച്ചയായി വേണം സാഹിത്യ സാംസ്കാരിക രംഗത്തുണ്ടായ കോഴിക്കോടിന്റെ തിളക്കത്തെ കാണാൻ. എഴുത്തിലും വരയിലും ആട്ടത്തിലും പാട്ടിലും വേറിട്ട് നിന്ന ഒരുപാട് പേർ, ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് ലഭിച്ചത് ഒട്ടും യാദർശികമല്ലെന്ന് തോന്നുന്നത് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. മിഠായി തെരുവിലെ മധുരം പോലെ എത്ര രുചിച്ചാലും മതിയാകാത്ത സർഗപരത കോഴിക്കോടിന്റെ മണ്ണിന് സമ്മാനിച്ചവർ. കോഴിക്കോടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയിൽ ബാസൽ മിഷൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 1834 മുതൽ തുടങ്ങുന്നു ആ ചരിത്രം. വിദ്യാഭ്യാസം, അച്ചടി, നെയ്ത്ത് തുടങ്ങിയ മേഖലകളിൽ അവർ വലിയ മാറ്റം കൊണ്ടുവന്നു. അവർ നിർമ്മിച്ച സ്കൂളുകളും കോളേജുകളും പുതിയ തലമുറയെ വാർത്തെടുത്തു. ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ വഴിയിൽ. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, വൻകിട ആശുപത്രികളുണ്ട്, ലൈബ്രറികളുണ്ട്, NIT യും IMM മെഡിക്കൽ കോളേജുമുണ്ട്, പ്ലാനിറ്റേറിയമുണ്ട്,

0: സരോവരം ബയോപാർക്ക് പോലെ കണ്ടൽക്കാടും നീർത്തടാകവും നിറഞ്ഞ പ്രദേശം കൂടി കോഴിക്കോട് നഗരം കൈവെള്ളയിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വൈവിധ്യത്തിന്റെ വ്യാപ്തി കൂടുകയാണ്. ഇവിടെ നിന്നും അധികം ദൂരത്തിലല്ല കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വികസനത്തോടൊപ്പം പ്രകൃതിയെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കോഴിക്കോടിനെ വേറിട്ടതാക്കുന്നത് ഇതൊക്കെയാണ്. കോഴിക്കോടിന്റെ ഔദ്യോഗിക പുഷ്പത്തെക്കുറിച്ചുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വയലറ്റ് നിറമുള്ള അതിരാണി പൂവാണ് ഈ നഗരത്തിന്റെ ഔദ്യോഗിക പുഷ്പം. നീലയ്ക്കും അൾട്രാ വയലറ്റിനും ഇടയിലുള്ള അദൃശ്യ നിറമാണിത്. ചെറിയ തരംഗ ദൈർഘ്യമുള്ളതുകൊണ്ടാകാം ആ നിറം ഏറെ നേരം മനസ്സിൽ തങ്ങി നിൽക്കും. കോഴിക്കോടിനെക്കുറിച്ചുള്ള സകലമാന ഓർമ്മകളും അങ്ങനെയാണ്. ഒരു കാറ്റുകൊണ്ടൊന്നും അത് കെട്ടുപോകില്ല. നഗരപുരാണം. രചന മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
3: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസതുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: കൂട്ടുകാരെ, ഒഡീസിയൂസും കൂട്ടുകാരും സ്വന്തം ദേശമായ ഇഥാക്കയിലേക്ക് പോകുന്ന വഴി അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പ്രേതലോകത്തെത്തി. ഓരോ ആത്മാക്കളെയായി കണ്ടുമുട്ടുകയാണ്. ഇനി തുടർന്ന് കേൾക്കാം. അക്കിലസും പെട്രോക്ലോസും അവിടെ പ്രത്യക്ഷരായി. അവർ ഒഡീസിയൂസിനോട് വളരെ നേരം സംസാരിച്ചു. അവസാനം ഒഡീസിയൂസ് പറഞ്ഞു, അക്കിലസ് പ്രഭോ, അങ്ങ് മറ്റാരെയുംകാൾ അനുഗ്രഹീതനത്രേ. ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങേ ഒരു ദേവനെ പോലെ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രേതലോകത്തിലും ഒരു രാജാവായി അങ്ങ് മാനിക്കപ്പെടുന്നുണ്ടല്ലോ. അക്കിലസ് പറഞ്ഞു, ഒഡീസിയോസ്, അങ്ങനെ എന്നെ സ്തുതിക്കുകയൊന്നും വേണ്ട. പരേതാത്മാക്കളുടെ ഈ അധോലോകത്തിൽ രാജാധിരാജനായി വാഴുന്നതിനേക്കാൾ ഒരു ചെറിയ കൃഷിഭൂമിയിലെ സാധു കർഷകന്റെ കാളപൂട്ടുകാരനായിരിക്കാണ് എനിക്കിഷ്ടം. മറ്റു പ്രേതാത്മാക്കളും

സിസിഫസ് ഒരു ഭ്രാന്തന്റെ മട്ടിൽ കഴിയുന്നു. ബ്രഹ്മാണ്ഡ വലിപ്പമുള്ള ഒരു കല്ല് അദ്ദേഹം സർവ്വശക്തിയും ഉപയോഗിച്ച് കുന്നിന്റെ മുകളിലേക്ക് ഉയർത്തുന്നു. കുന്നിന്റെ ഉച്ചിയിലെത്തുമ്പോൾ കല്ല് വഴുതി താഴെ വീഴുന്നു. വീണ്ടും പഴയപടി കല്ലുരുട്ടി കുന്നിന്റെ മുകളിലേക്ക് കയറ്റുന്നു. അപ്പോഴും ഫലം പഴയത് തന്നെ. അതുല്യ ബലവാനായ ഹെർക്കുലീസ് യൗവനം എന്ന ഭാര്യയോടുകൂടി കഴിയുന്നു. ഈ പ്രേതാത്മാവിന് ചുറ്റും ഒരു പറ്റം പക്ഷികളെപ്പോലെ മറ്റു പ്രേതാത്മാക്കൾ ചുറ്റിത്തിരിയുന്നു. കരിങ്കല്ലുപോലെ കറുത്ത മേനിയാണ് അദ്ദേഹത്തിന്. ഹെർക്കുലീസ് വില്ല് കുലച്ചുകൊണ്ട് ആരെയോ കൊല്ലുവാനെന്ന പോലെ നാലുപാടും തന്റെ രൌദ്രദൃഷ്ടികൾ പായിക്കുന്നു. എണ്ണമറ്റ പരേതാത്മാക്കൾ പാതാള ലോകത്തുനിന്ന് അലറുകയും മുറയിടുകയും ചെയ്യുന്നത് കണ്ട് ഭയം കൊണ്ട് ഒഡീസിയസ് വിളറി വെളുത്തു. ഇനിയും താമസിക്കാൻ പാടില്ല. ഒഡീസിയസ് മന്ദം മന്ദം ചുവടുകൾ വെച്ച് കപ്പലിലേക്ക് മടങ്ങി. കൂട്ടുകാരൻ കപ്പലിൽ പ്രവേശിച്ചു. കപ്പൽ പായകൾ ശരിയാക്കി യാത്ര തുടങ്ങി. അപ്പോൾ ഉഗ്രമായ ഒരു കാറ്റ് ആഞ്ഞടിച്ചു. വായുവേഗത്തിൽ കപ്പൽ പിന്നോക്കം പാഞ്ഞു. ഒഡീസിയസും കൂട്ടുകാരും ഓഷ്യാനസ് സമുദ്രം കടന്ന് പ്രഭാത ദേവതയുടെ താമസസ്ഥലമായ ഏയ ദ്വീപിലെത്തി. സഴ്സി അവരെ കാത്തിരിക്കുകയായിരുന്നു. തടികൾ വെട്ടി തീകൂട്ടി എൽപിനോറിന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ് അവരാദ്യം ചെയ്ത പ്രവൃത്തി. വീഞ്ഞുകുടിച്ച് മതോന്മത്തനായി മാളികപ്പുറത്ത് നിന്ന് വീണ കൂട്ടുകാരനായിരുന്നല്ലോ എൽപിനോർ. തന്റെ മൃതശരീരം സംസ്കരിക്കണമെന്ന് ആ സ്നേഹിതന്റെ പ്രേതാത്മാവ് നടത്തിയ അപേക്ഷ ഒഡീസിയസ് നിറവേറ്റി. സഴ്സിയുടെ തോഴിമാർ അവർക്ക് കുടകൾ നിറയെ ചൂടപ്പവും ചുവന്ന വീഞ്ഞും മാംസക്കറികളും നൽകി. സഴ്സി അവരോട് പറഞ്ഞു, ധീരസാഹസികരെ, നിങ്ങൾ പ്രേതഭൂമിയെ ജീവനോടെ സന്ദർശിച്ച് മടങ്ങി വന്നിരിക്കുന്നുവല്ലോ. മറ്റുള്ളവർ ഒരു തവണ മരിക്കുമ്പോൾ ധീരന്മാരായ നിങ്ങൾ രണ്ട് തവണ മരിക്കുന്നു. വരിക, യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. സമയമുണ്ട്. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നിങ്ങൾക്ക് യാത്ര തുടരാം. സഴ്സിയുടെ നിർദ്ദേശമനുസരിച്ച് പകൽ മുഴുവൻ അവർ തിന്നും കുടിച്ചും മതിച്ചും കഴിഞ്ഞു. സൂര്യൻ സമുദ്രത്തിൽ മറഞ്ഞപ്പോൾ അവർ ഉറങ്ങാനായി കപ്പലിലേക്ക് പോയി. സഴ്സി ഒഡീസിയസിനെ മാത്രം വിളിച്ചുകൊണ്ട് ഒരൊഴിഞ്ഞ കോണിലേക്ക് പോയി. പ്രേതലോകത്ത് നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ അയാളോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം സഴ്സിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനിയും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ആ മായാമോഹിനി ഒഡീസിയസിന് നിർദ്ദേശങ്ങൾ നൽകി. സഴ്സി പറഞ്ഞു, നിങ്ങൾ ആദ്യം കടന്നു പോകാനുള്ളത് സൈറനികൾ വസിക്കുന്ന ദ്വീപാണ്. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഗാനമാലപിക്കുവാൻ ആ ഗന്ധർവ കന്യകമാർക്ക് കഴിയും. അവർ മാടി വിളിക്കുന്നത് കേട്ട് അവിടെ പ്രവേശിച്ചാൽ യാതൊരാൾക്കും സ്വദേശം കാണുവാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. വിശ്വമോഹനമായ ഗാനങ്ങൾ കേട്ട് അവിടെ പ്രവേശിച്ച നിരവധി ആളുകളുടെ അസ്ഥികളും പുഴുത്തുനാറിയ ശവങ്ങളും അവിടെ കാണാം. അല്പം പോലും താൽപര്യം അവരുടെ ഗാനം കേൾക്കാൻ നിങ്ങൾക്കുണ്ടാകരുത്. സൈറനുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗവും സഴ്സി അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. പ്രഭാതമായി. സഴ്സി യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഒഡീസിയസ് അനുചരന്മാരെയെല്ലാം വിളിച്ച് കപ്പലിലേക്ക് മടങ്ങി. നങ്കൂരമഴിക്കുകയും പായകൾ കെട്ടി ശരിപ്പെടുത്തുകയും ചെയ്ത് ആ നാവികർ യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. ഒഡീസിയസ് അനുചരന്മാരോട് പറഞ്ഞു, സഴ്സി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. നാം ഒരു മാന്ത്രിക ദ്വീപ് കടന്നു പോകേണ്ടതുണ്ട്. അത്ഭുതകരമായ ഗാനാലാപം നടത്തുന്ന സൈറനുകളാണ് അവിടെയുള്ളത്. ആ ഗാനഗന്ധർവകളുടെ മധുര സംഗീതത്തിൽ ഏതൊരു ജീവിയും ആകൃഷ്ടനാകും. പക്ഷേ ഗാനം ശ്രവിച്ച് അവിടെ പോയവരാരും മടങ്ങി വന്നിട്ടില്ല. നിങ്ങൾ ഗാനം ശ്രവിക്കാതിരിക്കാൻ ഞാനൊരു ഉപായം ചെയ്യാം. നിങ്ങൾ എന്നെ കപ്പലിൽ പായ്മരത്തോട് ചേർത്ത് ബലമായി ബന്ധിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ അഴിച്ചുവിടരുത്. നാവികർ ശ്രദ്ധിച്ചു കേട്ടു. പെട്ടെന്ന് കാറ്റ് നിലച്ചു. തിരമാലകൾ നിശ്ചലമായി. ഭയാനകമായ അന്തരീക്ഷം. ഒഡീസിയസ് കുറേ മെഴുകെടുത്ത് ഉരുളകളാക്കി ഉരുട്ടി അവ നാവികരുടെ ചെവികളിന്മേൽ ചേർത്ത് ഭദ്രമായി അടച്ചു. അവർ തൽക്ഷണം ബധിരന്മാരെപ്പോലെയായി. ഒരു ശബ്ദവും കാതിലേക്കിനി എത്തില്ല. ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ച് കൂട്ടുകാർ അദ്ദേഹത്തെ കപ്പൽ പായ്മരത്തോട് ചേർത്ത് ബലമേറിയ ചണച്ചരടുകളാൽ ബന്ധിച്ചു. കപ്പൽ മന്ദം മന്ദം നീങ്ങി. മനോഹരമായ ഒരു ദ്വീപ് പ്രത്യക്ഷമായി. സൗന്ദര്യധാമങ്ങളായ അനേകം കന്യകമാർ നിരന്നു നിൽക്കുന്നു. ശ്രുതിമധുരമായ ഗാനാലാപം അവരിൽ നിന്ന് ഉയരുന്നു. ഗന്ധർവ കന്യകമാരുടെ മാന്ത്രിക ഗാനം ഒഡീസിയസിന്റെ ഹൃദയത്തെ ആകർഷിച്ചു. ഒഡീസിയസിനെ കണ്ടപ്പോൾ സൈറനുകൾ ദ്വീപിന്റെ തീരത്തേക്ക് വന്നു. അവർ കൈമാടി വിളിച്ചു. വരൂ വരൂ ഒഡീസിയസ്, ലോകപ്രസിദ്ധനായ രാജാവേ, ഒരു നിമിഷം നിൽക്കൂ. വിശ്വം മയക്കുന്ന ഞങ്ങളുടെ ഗാനധാര ശ്രദ്ധിച്ചാലും തേൻ പോലെ മധുരമായ ഈ ഗാനം ശ്രവിച്ചാനന്ദിച്ചിട്ടല്ലാതെ ആരും ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല. ഞങ്ങളുടെ ഗാനം കേട്ടാൽ അവൻ വിജ്ഞാനിയാകും, ബുദ്ധിമാനാകും.

വീരന്മാരെ, ട്രോയയിൽ വച്ച് നിങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളറിയുന്നു. ലോകചരിത്രവും പ്രപഞ്ചരഹസ്യവും ഞങ്ങളറിയുന്നു. വരൂ വരൂ ഒഡീസിയസ്, ഇതുവഴി വരൂ. മനമലിയുന്ന ഗാനവും അഭ്യർത്ഥനയും അനുമോദനങ്ങളും പ്രശംസകളും ഒക്കെ കേട്ട് ഒഡീസിയസ് തരളചിത്തനായി. ചിറകുണ്ടായിരുന്നെങ്കിൽ സൈറനുകളുടെ സമീപത്തേക്ക് പറന്നെത്താമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ താൻ ബന്ധിതനാണ്, കൈകാലുകൾ അനക്കുവാൻ പോലും സാധ്യമല്ല. ഒഡീസിയസ് കൂട്ടുകാരെ നോക്കി വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട മിത്രങ്ങളെ, എന്റെ ബന്ധനങ്ങൾ അഴിക്കുവിൻ. ഞാൻ ആ മാന്ത്രിക ദ്വീപിലേക്ക് പറന്നെത്തട്ടെ. എത്ര മനോഹരമായ ഗാനം, വശ്യമായ സംഗീതധാര! ഒഡീസിയസിന്റെ അഭ്യർത്ഥന വാനരോദനമായി ഭവിച്ചു. കൂട്ടുകാരുടെ എല്ലാം ചെവികളിൽ മെഴുക് നിറച്ചു വച്ചിരിക്കുകയാണല്ലോ. യാതൊന്നും കേൾക്കുവാൻ അവർക്ക് വയ്യ. അവർ പൂർവാധികം ശക്തിയോടെ വഞ്ചി തുഴയുക മാത്രം ചെയ്തു. ഒഡീസിയസ് ബദ്ധപ്പെട്ട് കെട്ടുകൾ പൊട്ടിച്ച് മുന്നോട്ടു വരാൻ തുനിഞ്ഞു. പെരിമിഡസും യൂറിലോക്കസും പെട്ടെന്ന് എഴുന്നേറ്റ് പൂർവാധികം ബലമായി അയാളെ വരിഞ്ഞു കെട്ടി. അവരോട് ഒഡീസിയസിന് വെറുപ്പും കോപവും ഉണ്ടായി. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് അവരുടെ പെരുമാറ്റം. കപ്പൽ ദ്വീപിൽ നിന്നും അകന്നകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ഒഡീസിയസും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കപ്പൽ സൈറനുകളുടെ ദ്വീപിൽ നിന്നും അങ്ങ് അകന്നു. മാന്ത്രിക ഗാനം അവരുടെ ശ്രവണ മണ്ഡലങ്ങളിൽ നിന്നും അകലെയായെന്ന് ബോധ്യമായി. ഉടനെ നാവികർ ഒഡീസിയസിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി. തങ്ങളുടെ ചെവികളിൽ അടച്ചു വെച്ചിരുന്ന എല്ലാം അവർ എടുത്തു കളഞ്ഞു. സൈറനുകളുടെ ദ്വീപ് വിട്ടകന്നതിൽ ആ നാവികർക്ക് സന്തോഷം തോന്നി. കപ്പൽ സാവധാനം നീങ്ങി. പെട്ടെന്ന് ആകാശമൊട്ടുമാറുള്ള ഒരു പുകപടലവും അതോടൊന്നിച്ച് പർവ്വതത്തിന്റെ വലിപ്പമുള്ള ഒരു തിരയും രൂപം കൊണ്ടു. എട്ടു ദിക്കും നടുങ്ങുമാറുള്ള ഒരു ഭയങ്കര ശബ്ദം കേട്ട് നാവികർ ഭയം കൊണ്ട് വിറച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒഡീസിയസ് ഭയപ്പെട്ടു നിന്നു. നാവികരുടെ കൈകളിൽ നിന്നും തുഴകൾ വേർപെട്ട് അവയെ ബന്ധിച്ചിരുന്ന ചണനൂലുകളിൽ തൂങ്ങിക്കിടന്നു. കപ്പൽ നിശ്ചലമായി. ഒഡീസിയസ് ധൈര്യം സംഭരിച്ച് കപ്പലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് കൂട്ടുകാർക്ക് ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് സഴ്സി പറഞ്ഞിരുന്നതിനാൽ ഒഡീസിയസ് അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. ഇനി പോകുവാനുള്ള രണ്ട് വഴികൾ ഏറ്റവും ദുർഘടമാണ്. ചലിക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് ഒരു വഴി. പർവ്വതാകാരമായ രണ്ട് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്ന ഇടുങ്ങിയ മാർഗത്തിലൂടെ ഒരു ജീവിക്കും, സ്യൂസ് ദേവന് ദേവാമൃതം കൊണ്ടുപോകുന്ന പ്രാവുകൾക്ക് പോലും കടക്കുക സാധ്യമല്ല. അത്യുന്നതമായ തിരമാലകളിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ചലിക്കുന്ന പാറകൾക്കടുത്തെത്തുമ്പോൾ അപകടം തീർച്ച. ആ പാറകൾ ഇരുഭാഗത്തു നിന്നും അടുത്തു വന്ന് പരസ്പരം കൂട്ടിമുട്ടും. കപ്പൽ ഞെരിഞ്ഞമരും. വീണ്ടും പാറകൾ പുറകോട്ടു മാറി അടുത്ത ശത്രുസംഹാരത്തിനായി ഒരുങ്ങി നിൽക്കും. ഉരുളൻ തടികളും മൃതശരീരങ്ങളും ആർത്തിരമ്പുന്ന തിരമാലകളും കൊടുങ്കാറ്റും അതിനോടടുത്ത് ആളിപ്പടരുന്ന അഗ്നിയും ആ മാർഗത്തിലൂടെ പോകുന്നവന്റെ അന്ത്യം കുറിക്കും. രണ്ടാമത്തെ മാർഗവും അപകടപൂർണമാണ്. അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴിയാണ്. 12 മാസവും കാർമേഘപടലങ്ങളാൽ ആ പ്രദേശം മൂടി നിൽക്കുന്നു. ഇടതുവശത്തെ പർവ്വത ശിഖരത്തിന്റെ ഒരു ഭാഗത്ത് സദാ ഇരുൾ മൂടിയ ഒരു ഗുഹയുണ്ട്. അവിടെ ഭീകരരൂപിണിയായ സില്ല താമസിക്കുന്നു. അവൾ സദാ ഗർജിച്ചുകൊണ്ടേയിരിക്കും. ബീഭത്സ രൂപിണിയായ അവൾക്ക് 6 നെടുങ്കൻ കഴുത്തുകളും 12 ദീർഘങ്ങളായ പാദങ്ങളും ഉണ്ട്. ഓരോ കഴുത്തിന്റെയും അഗ്രത്തിൽ സർപ്പത്തിന്റേതുപോലെ വായകളും ഉണ്ട്. ഓരോ വായിലും ശക്തങ്ങളായ 3 വരിപ്പല്ലുകൾ കാണുന്നു. ശരീരഭാഗങ്ങൾ ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് നീണ്ട കഴുത്തുകൊണ്ട് കടലിലൂടെ പോകുന്ന യാത്രക്കാരെയും ഡോൾഫിൻ തുടങ്ങിയ മത്സ്യങ്ങളെയും പിടിച്ചു ഭക്ഷിക്കുകയാണ് സില്ലയുടെ ജോലി. ചൂണ്ടയിട്ട് ഇരകളെ പിടിക്കുന്നതുപോലെ നിരന്തരം പ്രവർത്തിക്കുന്ന ഈ രക്തരക്ഷസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ജീവിയും ആ വഴി പോയിട്ടില്ല. ഒരു വശത്തെ പർവ്വതത്തിലുള്ള ഗുഹയിലാണല്ലോ സില്ല, മറുവശത്തുള്ള പർവ്വതത്തിലും ഒരു രക്തരക്ഷസുണ്ട്. കരിബ്ഡിസ് എന്നാണ് അതിന്റെ പേര്. നിറയെ ഇലകളുള്ള ഒരു അത്തിമരം ആ പർവ്വതത്തിൽ നിൽക്കുന്നു. അതിന്റെ കീഴിലാണ് കരിബ്ഡിസ് എന്ന ഭീഭത്സ രൂപിണി താമസിക്കുന്നത്. കരിബ്ഡിസ് സമുദ്രജലം ദിവസത്തിൽ 3 പ്രാവശ്യം കുടിച്ചു വറ്റിക്കും. സമുദ്രത്തിന്റെ അടിയിലെ കരിമണ്ണ് കാണുന്നത് വരെ സമുദ്രപാനം തുടരും. ജലത്തിലുള്ള ജീവികളെയെല്ലാം കരിബ്ഡിസിന്റെ വയറ്റിനുള്ളിലാക്കും. പിന്നീട് മൂർച്ചയേറിയ പല്ലുകൾക്കിടയിലൂടെ വെള്ളം ഒരു പീച്ചാങ്കുഴലിലൂടെ എന്ന വണ്ണം ശക്തിയായി പുറത്തേക്ക് തുപ്പും. ശക്തിയേറിയ ഒരു ജലധാരാ യന്ത്രം പോലെയായിരിക്കും അപ്പോൾ ആ രക്തരക്ഷസിന്റെ വാ. ഇരുവശത്തുമുള്ള പർവ്വതങ്ങളെ മുഴുവൻ കഴുകി നനച്ചുകൊണ്ട് വെള്ളം ശക്തിയായി ഒഴുകും. പക്ഷേ കരിബ്ഡിസിന്റെ വായിലകപ്പെട്ട ജീവികൾക്കൊന്നും മോചനമില്ല. അവയെല്ലാം അതിന് ഭക്ഷണമായി തീരും. കരിബ്ഡിസിന്റെ വശത്തുകൂടി പോയാൽ മരണം നിശ്ചയം. മറുവശത്ത് സില്ലയാണല്ലോ, അത് അതിനേക്കാൾ അപകടം. നാവികരെല്ലാം കിടുകിടേ വിറച്ചുകൊണ്ട് തുഴഞ്ഞു. അതിവേഗം പോകുവാൻ ഒഡീസിയസ് ആജ്ഞ

0: കൊടുത്തു. അതാ വെള്ളം ഒരു ഭാഗത്തേക്ക് അതിശക്തിയായി ഒഴുകുന്നു. കരീബ്ഡിസ് വാ പിളർത്തി സമുദ്രജലം ഉള്ളിലാക്കുകയാണ്. അവളുടെ ഭീകരരൂപം കണ്ട് പേടിച്ച് നാവികർ തരിച്ചു നിന്നപ്പോൾ അവർക്ക് ധൈര്യം പകർന്ന് കപ്പൽ മുന്നോട്ടു പായിക്കുവാൻ ഒഡീസിയസ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. സില്ലയെ കാണാൻ ഒഡീസിയസ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ചുറ്റുപാടും മൂടൽ മഞ്ഞായിരുന്നതിനാൽ അതിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. നാവികർ ഭയന്ന് കരിബിഡിസിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായ ചൂണ്ടകൾ പോലെ സില്ലയുടെ നീളൻ കഴുത്തുകൾ ആറെണ്ണവും കപ്പലിൽ വന്ന് വീണു. ആറുപേരെ കഴുത്തിൽ പിടിച്ച് ചുഴറ്റി മേൽപോട്ടെറിഞ്ഞു. ഒഡീസിയസും ശേഷിച്ചവരും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ആത്മസ്നേഹിതർ അന്തരീക്ഷത്തിൽ കിടന്ന് പിടയുന്നതും പ്രാണവേദനയോടെ ഒഡീസിയസിനെ വിളിച്ച് കരയുന്നതുമാണ് കണ്ടത്. ചൂണ്ടയിൽ വീണ മത്സ്യങ്ങളെപ്പോലെ പിടച്ച അവരെ സില്ല ഗുഹയ്ക്കരികിലുള്ള പാറയിൽ അടിച്ചു. അതിനുശേഷം അവരെ ഇരുൾ തിങ്ങി നിൽക്കുന്ന ഗുഹയിലേക്ക് അവൾ കൊണ്ടുപോയി. ഏറ്റവും ഭീകരമായ ദൃശ്യമായിരുന്നു അത്. അതേസമയം തന്നെ കരിബ്ഡിസ് സമുദ്രജലം അതിവേഗം കുടിച്ചു വറ്റിക്കുകയുമായിരുന്നു. ശക്തമായ പ്രവാഹത്തിൽപ്പെട്ട് കപ്പൽ ആ ഭീകരരൂപിണിയുടെ വായ്ക്കകത്തേക്ക് അടുക്കുന്നത് കണ്ട് നാവികരെല്ലാവരും സർവ്വശക്തിയും ഉപയോഗിച്ച് അകലേക്ക് തുഴഞ്ഞു. അത്യാധ്വാനപൂർവം തുഴഞ്ഞതുകൊണ്ട് അതിന് ഫലം കിട്ടി. കരിബ്ഡിസിന്റെ ആക്രമണത്തിൽ നിന്ന് കപ്പൽ മുക്തമായി. തുഴഞ്ഞു തുഴഞ്ഞ് അവരുടെ കരങ്ങൾ കുഴഞ്ഞു. മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കപ്പൽ സാവധാനം ലവണസമുദ്രത്തിലൂടെ നീങ്ങി.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടയ്ക്ക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സമുദ്ര പരിവേഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 2018 ഒക്ടോബർ 1 മുതൽ അംഗനവാടി പ്രവർത്തകരുടെ ഓണറേറിയം പ്രതിമാസം 3,000 രൂപയിൽ നിന്നും 4,500 രൂപയായും അംഗനവാടി സഹായികളുടെ ഓണറേറിയം 1,500 രൂപയിൽ നിന്നും 2,250 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്ത് അവക്കാഡോ കൃഷിക്കുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ഡി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 43 കേസുകളായി 48 പേർ കൂടി അറസ്റ്റിലായി. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗോഡയാണ് പ്രീതിയുടെ എതിരാളി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം. 15-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മെഹഫിൽ. 9:30 സംഗീത സുധ. OS ത്യാഗരാജൻ പാടിയ കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. എൻ ആനന്ദ് വല്യമ്മ അവതരിപ്പിച്ചത്. രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം. ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. MB അപ്പൻ എഴുതിയ പരിപൂർണത എന്ന കവിത ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. അധ്യാത്മ രാമായണ പാരായണം. 16-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം KS ചിത്ര പാടിയത്. തുടർന്ന് പ്രഭാതവേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുർ ആരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. പാട്ടും പൊരുളും ഇന്നത്തെ ചോദ്യം. ഉത്തരം കാലം സാക്ഷി. നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 96-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി. മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. MD രാമനാഥൻ കൃതികൾ അധ്യായം 1. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു. 1:02 ഈണപ്പുകട. 2:02 നേർമൊഴി. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവേറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണം. 16-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ വിൻസെന്റിയുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. പാണ്ടനല്ലൂർ TRD അനന്തകുമാർ. ശീർക്കാഴി D സുബ്രഹ്മണ്യം നാഗസ്വരം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്. രാത്രി 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C. കുറഞ്ഞ താപനില 25.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C. കുറഞ്ഞ താപനില 25.5°C. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം. പാടിയത് നജീം അർഷാദും അഭിരാമി അജയും ചേർന്ന് ചിത്രം ഡയമണ്ട് നെക്ലേസ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 സന്ധ്യാഗീതത്തിൽ കേൾക്കാം.
1: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
0: 101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ കേൾക്കാം
3: രാമായണ പാരായണം 15-ാം ദിവസം.
4: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
3: ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരിയാശ്രമ പ്രവേശം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ K. ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള

സൗരോർജ്ജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പിഎംശ്രീ പദ്ധതിയിൽ

0: കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ആർഎസ്എസിന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ആർ സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ വി വി രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ വി വി രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 10 നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചുനാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
0: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബന്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനിറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മണി മുതൽ IFFK.IN എന്ന വെബ്സൈറ്റ് മുഖേന September 10 എൻട്രികൾ സമർപ്പിക്കാം. 2025 September 1 2026 August 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 December 11 to 18 31st 3rd IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ ടി കെ വിശാൽ, അൻസ ബാബു, രാജേഷ്, രശ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ

0: ഫ്ലൈഓവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ ോ

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എന്നതാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ലോകമെമ്പാടുമുള്ള കൃഷിക്ക് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇന്നത്തെ കാലാവസ്ഥാ സവിശേഷതകൾ മുൻപത്തെ പോലെയല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. പണ്ടുകാലത്ത് ഓരോ കൃഷിയും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാറിമറിഞ്ഞ കാലാവസ്ഥയിൽ അതൊന്നും പ്രാവർത്തികമല്ല. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.
1: കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെയും പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് അന്തരീക്ഷാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥ വ്യത്യാസം എന്നത് നോക്കാം. അന്തരീക്ഷാവസ്ഥ. അന്തരീക്ഷാവസ്ഥ എന്നത് ഒരു പ്രത്യേക സ്ഥലത്തെ താപനില, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഹ്രസ്വകാല അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ കാലാവസ്ഥ ഒരു പ്രദേശത്തെ ദീർഘകാല പാറ്റേണുകളും അന്തരീക്ഷാവസ്ഥയുടെ ശരാശരിയും വിവരിക്കുന്നു. ആഗോളം അല്ലെങ്കിൽ പ്രാദേശിക കാലാവസ്ഥ പാറ്റേണുകളിലെ ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ വ്യത്യാസം എന്നത് ഹ്രസ്വകാലത്തേക്കുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് എൽനിനോ ലാൽനിനോ പോലുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ആകാം. കാലാവസ്ഥ വ്യതിയാനം താപനിലയിലെ ഉയർച്ച, സമുദ്രനിരപ്പിന്റെ ഉയർച്ച, കാലാവസ്ഥ പാറ്റേണുകളുടെ മാറ്റം, ജൈവ വൈവിധ്യത്തിലുള്ള ഭീഷണി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ഹരിതഗൃഹ വാതകങ്ങളുടെ നിയന്ത്രണാതീതമായ വർദ്ധനവ് ആഗോള താപനത്തിന് കാരണമാകുകയും അതുവഴി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. 2022 IPCC 6th മൂല്യനിർണയ റിപ്പോർട്ട് അനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം വിളകളുടെ വിളവിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയതേ കാണപ്പെടുന്നു. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളായ വനനശീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവ വൻതോതിൽ ഹരിതഗൃഹ വാതകങ്ങൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാലവർഷക്രമത്തിൽ മാറ്റം ഉപജീവനത്തിന്റെയും ആവാസ വ്യവസ്ഥയെയും വളരെയധികം ബാധിക്കുന്നു. അമിതമായ മഴയുടെ കാലഘട്ടങ്ങൾ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ കാലവർഷത്തിൽ ഉണ്ടാകുന്ന കുറവോ കാലതാമസമോ വരൾച്ചയ്ക്ക് നയിക്കാം. ഇത് കൃഷിയെയും ജലസ്രോതസ്സുകളെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കേരളത്തിലെ താപനില കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രമാതീതമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ജാനുവരി മുതൽ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു. കേരളത്തിൽ മാർച്ച് മാസം പലപ്പോഴും വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി ആണ് കണ്ടുവരുന്നത്. കൂടാതെ വായു താപനില ഏറ്റവും ഉയർന്ന താപനില മാർച്ചിൽ

ലോ ഏപ്രിലോ ആയിരിക്കും. നൂറ്റാണ്ടിന്റെ മധ്യമത്തോടെ, അതായത് 2050 ഇപ്പോൾ നിരീക്ഷിച്ച താപനിലയേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി വാർഷിക ശരാശരി വർദ്ധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് ബേസ്റ്റ് അഥവാ ലഘു മേഘസ്ഫോടനം എന്ന് പറയുന്നത്.

വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വീണ്ടും കാണുന്ന ഒരു പ്രതിഭാസമാണ് മിന്നൽ ചുഴലി അഥവാ ഗസ്റ്റ് നാഡോ. ഹ്രസ്വകാല മൈക്രോ സ്കെയിൽ ചുഴലിക്കാറ്റുകളുടെ ആവൃത്തിയും തീവ്രതയും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ഈ കാലാവസ്ഥ സംഭവങ്ങൾ കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഇത് പ്രാദേശികവൽക്കരിച്ചതിനാൽ കാലാവസ്ഥ ഏജൻസികളുടെ റഡാറുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. മൺസൂൺ കാലത്തെ ഇത്തരം കാലാവസ്ഥ സംഭവങ്ങളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായം പറയുന്നതിന് മുമ്പ്, വീഡിയോ ദൃശ്യങ്ങൾ പോലുള്ള ലഭ്യമായ മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിന് പോകേണ്ടതുണ്ട്. ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ തീവ്രതയുള്ള വിഭാഗത്തിലാണ് ഗസ്റ്റ് നാഡകൾ ഉൾപ്പെടുന്നത്. താപനിലയിലെ വർധനവ് ഗസ്റ്റ് നാഡയുടെ എണ്ണത്തിൽ വർധനവ് കാരണമാക്കി. മിന്നൽ ചുഴലി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയും നിരവധി വാഴകളും കവുങ്ങുകൾ ഉൾപ്പെടെയുള്ള മരങ്ങളും രൂക്ഷമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത. കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തിലെ ആർദ്രതയെ സാരമായി ബാധിക്കുന്നു. ആഗോള താപനില ഉയരുമ്പോൾ ഈർപ്പം നിലനിർത്തുവാനുള്ള അന്തരീക്ഷത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു. ഇത് പല പ്രദേശങ്ങളിലും ഉയർന്ന ആർദ്രതയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ താപനില കുറയുന്നതും ആർദ്രത കൂടുന്നതും മിക്ക വിളകളിലെയും രോഗ കീട ആക്രമണം ത്വരിതപ്പെടുത്തുന്നു. വർഷക്കാലത്ത് ആർദ്രത കൂടിയ സാഹചര്യങ്ങളിൽ വിളകൾ കുമിൾ രോഗങ്ങളുടെ സാധ്യത കൂടുന്നു. അതുപോലെ ഉയർന്ന ആർദ്രത നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണത്തിന് കാരണമാകുന്നു. കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങളിൽ വിളകളുടെ കാലാവസ്ഥ വിള വളർച്ച മാതൃക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത കാലാവസ്ഥ വ്യതിയാന സാഹചര്യങ്ങളിൽ ഹ്രസ്വകാല ഇനങ്ങളായ ജ്യോതിക്കും ഇടത്തരം ഇനമായ ജയയിലും നെല്ലുൽപാദനത്തിൽ കുറവുള്ളതായി കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഭാവിയിലെ അനുകരണങ്ങളിൽ വൈകി നടീലുകളെ അപേക്ഷിച്ച് ആദ്യകാല നടീലുകളിൽ കൂടുതൽ വിളവ് കുറയുന്നു. പുഞ്ചകൃഷി വൈകാൻ സാധ്യത ഉള്ളതിനാൽ ഹ്രസ്വകാല നെല്ലിനമാണ് നല്ലത്. അതുപോലെ ചൂട് കൂടുന്നത് കാരണം നെല്ലിലെ ഉൽപാദനക്ഷമത കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഞ്ചകാലത്ത് നെല്ലിന് പകരം ഇതര വിളകളായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതും നല്ലതാണ്. നെൽച്ചെടി പൂവിടുന്ന സമയത്ത് താപനിലയിലെ വർധനവ് വിപരീതമായി ബാധിക്കുന്നു. ഇത് നെല്ലിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് കതിര് വരുന്ന സമയം മുതൽ മൂപ്പെത്തുന്ന പരുവം വരെ താപനിലയിലെ വർധനവ് വിളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. സാധാരണ കാലയളവിൽ June 5 നും June 20 നും നടീൽ സമയത്ത് ഉയർന്ന വിളവ് ലഭിച്ചു. എന്നാൽ ഭാവിയിൽ ഉയർന്ന വിളവ് പ്രതീക്ഷിക്കുന്നത് July 5, July 20, August 5 നടീലുകളിലാണ്. അതിനാൽ ഭാവിയിൽ കേരളത്തിലെ നെൽകൃഷിയുടെ നടീൽ തീയതി മാറാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ ഗുണമേന്മ കുറയുന്നു. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ കുറയുന്നതായി കാണുന്നു. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ വളർച്ചാഘട്ടങ്ങളുടെ ദൈർഘ്യം കുറയുന്നു. മാറി വരുന്ന മഴയുടെ ക്രമം നെല്ലിന്റെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നെല്ലിൽ കതിരിടുന്ന സമയത്തും കതിര് നിരക്കുന്ന സമയങ്ങളിലും രാത്രിയിലും പുലർക്കാലങ്ങളിലുമുള്ള മഴ നെല്ലിനെ കാര്യമായി ബാധിക്കുന്നു. കതിര് നിരക്കുന്ന സമയങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴ നെൽക്കതിരുകൾ ചാഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്നു. ഇതിനായി ഉമ, പ്രത്യാശ, ജയതി, ആതിര, ഗൗരി, വൈറ്റില 6, 7, 8, ഏഴോം, നീരജ, തുലോം എന്നീ ഇനങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കീടങ്ങളെയും രോഗങ്ങളെയും ബാധിക്കുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും അന്തരീക്ഷ ആർദ്രത ഉയർത്തുന്നു. ഇത് ഇലപ്പുള്ളി, ബ്ലൈറ്റ് തുടങ്ങിയ കുമിൾ രോഗങ്ങളുടെ വ്യാപനത്തെ അനുകൂലിക്കുന്നു. അതേസമയം വരണ്ട കാലാവസ്ഥ മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെയും ചൂർണ പൂപ്പു രോഗവ്യാപനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കാലാവസ്ഥ പ്രേരിത മാറ്റങ്ങൾ വിളവ് കുറയ്ക്കുന്നതിനും കാർഷിക നഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. ഈ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന വിള പരിപാലനം അവലംബിക്കാവുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം കൃഷിയിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഇടവിള കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇടവിള കൃഷി എന്നാൽ രണ്ടോ അതിലധികമോ വിളയിനങ്ങൾ അടുത്തടുത്തായി വളർത്തുന്ന സമ്പ്രദായമാണ്.
വിള ഇനങ്ങളെ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ പൂർണമായുള്ള കൃഷിനാശവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും

0: കർഷകർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായി, റബ്ബർ തോട്ടങ്ങൾ കർഷകർക്ക് വാഴ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങളിൽ വാഴ, പയറിനങ്ങൾ, കപ്പ, കൊക്കോ തുടങ്ങിയവയും നടാം. മാറുന്ന കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള കൂടുതൽ സുസ്ഥിരവും പ്രതിരോധ ശേഷിയുമുള്ളതുമായ കാർഷിക വിളകളെ ഇടവിളയായി വളർത്താം. കാലാവസ്ഥ വ്യതിയാനം പലപ്പോഴും ക്രമരഹിതമായ മഴ പെയ്യുന്നതിലേക്കും നീണ്ടു നിൽക്കുന്ന വരൾച്ചയിലേക്കും നയിക്കുന്നു. പുതയിടുന്നത് ബാഷ്പീകരണം കുറയ്ക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. വരണ്ട കാലാവസ്ഥയിലും വിളകൾക്ക് വേണ്ട മണ്ണിലെ ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കാനും ജലദൗർബല്യമുള്ള സാഹചര്യങ്ങളിൽ വിളകളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിന് ഇത് നിർണായകമാണ്. വൈക്കോൽ, പച്ചില, ഉണങ്ങിയ തെങ്ങോല തുടങ്ങിയവ വിളകളിൽ പുതിയിടാനായി ഉപയോഗിക്കാം. കാലാവസ്ഥ അറിഞ്ഞ് വിള ഇറക്കുക എന്ന് പറയാറുണ്ട്. അതിൽ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ വളരെ അധികം പ്രാധാന്യം നൽകുന്നു. കാലാവസ്ഥ പ്രവചനം വഴി ഒരു പരിധി വരെ വിള നഷ്ടം ഒഴിവാക്കാം. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ നിന്നും കിട്ടുന്നത് മധ്യകാലാടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കാലാവസ്ഥ പഠന വിഭാഗം തയ്യാറാക്കുന്ന കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ എല്ലാ ആഴ്ചയിലും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തയ്യാറാക്കുന്നു. ഈ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ അന്തരീക്ഷ സ്ഥിതിയെപ്പറ്റിയുള്ള ലഘുവിവരണവും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനവും അതിനെ അടിസ്ഥാനമാക്കി കൃഷിയിലും മൃഗസംരക്ഷണത്തിലും കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടൽ നടത്തുക, കാറ്റിന്റെ വേഗതയനുസരിച്ച് വാഴത്തോട്ടങ്ങളിൽ ഊന്നു നൽകുക, കൃഷിയിടങ്ങളിൽ ജലസേചനം തുടങ്ങേണ്ട സമയം, നിർത്തേണ്ട സമയം, കൂടാതെ നെല്ല്, തെങ്ങ്, വാഴ, ജാതി, കുരുമുളക്, പച്ചക്കറികൾ മുതലായ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ കാലാവസ്ഥയ്ക്കനുസൃതമായി കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും അവയുടെ പ്രതിവിധികളും ഇതിൽ കൊടുക്കാറുണ്ട്.
1: കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇതുവരെ പറഞ്ഞു തന്നത് തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്, ശ്രദ്ധിക്കൂ.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കറയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കറയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം.

0: ഇഞ്ചിയുടെ മൂട് ചീയൽ രോഗത്തിന് ഇഞ്ചി തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബത്തിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോട് പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൽനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടികൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: റബ്ബർ മരങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റബ്ബർ മരത്തിൽ ആദ്യ വെട്ടുചാൽ ഏതു വശത്തു തുറക്കണമെന്നതിന് പ്രത്യേക നിബന്ധനകളില്ലെങ്കിലും മരങ്ങൾ നിൽക്കുന്ന വരികൾക്ക് സമാന്തരമായിരുന്നാൽ ടാപ്പിംഗിന് സൌകര്യപ്രദമായിരിക്കും. ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. ടാപ്പിംഗ് തുടങ്ങുന്നതിനു മുൻപ് മരങ്ങളിൽ വെട്ടുചാലും മാർഗരേഖകളും ശരിയായ ഉയരത്തിലും ചെരിവിലും അടയാളപ്പെടുത്തണം. ഇതിനായി 125 സെന്റിമീറ്റർ ഉയരം അടയാളപ്പെടുത്തിയ കനം കുറഞ്ഞ ഒരു റീപ്പർ, വണ്ണമളക്കുന്നതിനുള്ള ടേപ്പ്, ടെംപ്ലേറ്റ്, വരക്കത്തി എന്നിവ ആവശ്യമുണ്ട്. ആദ്യം റീപ്പർ ഉപയോഗിച്ച് ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരം മരത്തിൽ അടയാളപ്പെടുത്തണം. ഈ അടയാളത്തിൽ റീപ്പർ വെച്ച് താഴേക്ക് ഒട്ടുബന്ധം വരെ ലംബമായി വരക്കത്തി ഉപയോഗിച്ച് ഒരു വര വരയ്ക്കണം. മുൻകാനയ്ക്ക് ആധാരം ഈ വരയാണ്. ഇനി മരത്തെ നെടുനീളത്തിൽ 2 തുല്യഭാഗങ്ങളായി തിരിക്കണം. ഇതിനായി മരത്തിൽ നേരത്തെ 125 സെന്റിമീറ്റർ ഉയരമടയാളപ്പെടുത്തിയ ഭാഗത്തെ വണ്ണം അളന്ന് പകുതി വണ്ണം കണക്കാക്കി മറുവശത്ത് മുൻകാന വരയ്ക്ക് എതിർവശത്തായി ഒരടയാളമിടണം. അതുപോലെ മരത്തിന്റെ ഒട്ടുബന്ധത്തിന് മുകളിലും മരത്തിന്റെ വണ്ണമളന്ന് മറുവശത്ത് പകുതി വണ്ണമടയാളപ്പെടുത്തുക. ഇനി മുകളിലും താഴെയുമുള്ള ഈ അടയാളങ്ങളെ റീപ്പർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ലംബമായി ഒരു വര വരയ്ക്കണം. ഈ വര ടാപ്പിംഗ് തുടങ്ങേണ്ട ഉയരത്തിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ അധികം മുകളിലേക്ക് നീട്ടി വരയ്ക്കണം. ഈ വരയാണ് പിൻകാനയ്ക്ക് ആധാരം. വെട്ടുചാലിന്റെ ചെരിവ് കൃത്യമായി നിർണയിക്കുന്നതിന് 30 ഡിഗ്രി ചെരിവുള്ള ടെംപ്ലേറ്റും മാർഗരേഖകൾ വരയ്ക്കുന്നതിനായി മുനയുള്ള ഒരു വരക്കത്തിയും ഉപയോഗിക്കാം. 125 സെന്റിമീറ്റർ ഉയരത്തിൽ ടെംപ്ലേറ്റിന്റെ ചെരിഞ്ഞ കുറിയ വശം മുൻകാനയോട് ചേർത്ത് വെച്ച ശേഷം ഇടത് മുകളിലേക്ക് മരത്തിൽ ചേർത്ത് പിടിച്ച് പിൻകാന വരെ എത്തിക്കുക. ഈ നിലയിൽ ടെംപ്ലേറ്റ് ഉറപ്പിച്ച് പിടിച്ച് പിൻകാനയിൽ എത്തുന്നതുവരെയുള്ള ദൂരത്തിൽ ടെംപ്ലേറ്റിന്റെ നേടിയ 2 അരികുകളിൽ കൂടിയും നടുക്കുള്ള 3 പുഴികളിൽ കൂടിയും ഇടതുവശം ഉയർന്നും വലതുവശം താഴ്ന്നും നിശ്ചിത ചെരിവിൽ 5 വരകൾ മരത്തിൽ അടയാളപ്പെടുത്തണം. ഇതിൽ ഏറ്റവും മുകളിലത്തെ വരയിലൂടെയാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. അതിന് താഴെയുള്ള വരകളെ ഗൈഡ് ലൈൻസ് അഥവാ മാർഗരേഖകൾ എന്ന് പറയുന്നു. ഈ വരകൾക്ക് സമാന്തരമായി വേണം എപ്പോഴും വെട്ടുചാൽ നിലനിർത്താൻ. മാർഗരേഖകളുമായി ഒത്തുനോക്കുമ്പോൾ വെട്ടുചാലിന്റെ ചെരിവ്, പട്ടയുടെ വിനിയോഗം എന്നിവ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. ഓരോ വർഷവും മരങ്ങളിൽ മാർഗരേഖകൾ അടയാളപ്പെടുത്തിയ ശേഷം വേണം വീണ്ടും ടാപ്പിംഗ് തുടങ്ങാൻ.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഉത്തരം, ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണമെത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം. വണ്ണം കുറഞ്ഞ മരങ്ങളിൽ ടാപ്പ് ചെയ്താൽ ഉൽപാദനം കുറവായിരിക്കും. മാത്രമല്ല, ഇവയിൽ കുറ്റമറ്റ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ പ്രയാസമായതുകൊണ്ട് പുതുപ്പട്ട ശരിയായി വളരുകയുമില്ല. ഒരു തോട്ടത്തിലെ 70% മരങ്ങൾ ആവശ്യത്തിന് വണ്ണമെത്തിയാൽ ടാപ്പിംഗ് തുടങ്ങാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, BBA, BCA, BSW, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി ദേവനന്ദും സുജാതയും പാടിയത് ചിത്രം രസികൻ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയ ഗാനം ചിത്രം ചതുരംഗം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കും. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. 16-ാമത് ഭാരതീയ അവയവദാന ദിന ആചരണത്തോടനുബന്ധിച്ചാണ് നേട്ടം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 ഓഗസ്റ്റ് വരെ ദീർഘിപ്പിച്ചതായി

കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ജിൻഷാ നാനുവും പാടിയത്. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാരും രാധിക തിലകും പാടിയത്. ചിത്രം നന്ദനം.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി വെള്ളി വെളിച്ചതിൽ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപാങ്കുരൻ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യു, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: ഉദയനാണ് താരം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

എം ജി ശ്രീകുമാറും ശ്വേതയും പാടിയ ഗാനം ചിത്രം ഒരു മരുഭൂമി കഥ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 101.9 ആകാശവാണി ആനന്ദപുരി FM. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സ്വർണലതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സർവമായ എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി ശ്രീപദയും ജസ്റ്റിൻ പ്രഭാകരനും പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്തും ആരോൺ മാത്യുവും. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി ഹേഷം അബ്ദുൾ വഹാബും ദർശന രാജേന്ദ്രനും പാടിയത്. ഗാനരചന അരുൺ അലത്, സംഗീതം ഹേഷം അബ്ദുൾ വഹാബ്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭയിൽ കേൾക്കാം. ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ

ചില കവികൾ അക്ഷരങ്ങൾ കുറിക്കുന്നു, വാക്കുകൾ രൂപപ്പെടുത്തുന്നു, ആശയങ്ങൾ സംവദിക്കുന്നു. എന്നാൽ ചിലർ വാക്കുകളിലൂടെ മനുഷ്യനെ വായിക്കുന്നു. നിദാ ഫാസ്ലി എന്ന കവി ആ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നയാളാണ്.

ദില്ലിയിലെ ഗലിയാരങ്ങളിൽ വളർന്ന, ഉർദുവിന്റെ ശുദ്ധിയും ഹിന്ദിയുടെ ലാളിത്യവും ഒരുമിച്ച് ശ്വസിച്ച ഒരു മനുഷ്യൻ. ആചാരങ്ങളെയും അതിരുകളെയും മൃദുവായി ചോദ്യം ചെയ്ത സൗമ്യനായ ഒരു വിമതൻ.

നിദ ഫാസ്ലിയുടെ കവിതകളിൽ വലിയ ദാർശനിക പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യന്റെ ചെറുവിങ്ങലുകൾ അതിലുണ്ട്. പ്രണയത്തെക്കുറിച്ചോ വിരഹത്തെക്കുറിച്ചോ മാത്രമല്ല അദ്ദേഹം എഴുതിയത്, മനുഷ്യന്റെ ഏകാന്തതയെക്കുറിച്ചാണ്, ജീവിതത്തിന്റെ താൽക്കാലികതയെക്കുറിച്ചാണ്. അതുകൊണ്ടാവണം നിദ ഫാസ്ലിയെ ആസ്വാദകർ കവിയേക്കാൾ മനുഷ്യൻ എന്ന് വിളിച്ചത്.

നിദ ഫാസ്ലിയുടെ ഗസലുകൾ ആർപ്പുവിളികളല്ല, ഹൃദയത്തോട് ഹൃദയം പറയുന്ന മൗന സംഭാഷണങ്ങളാണവ. പരമ്പരാഗത ഉർദു ഗസലുകളിലെ കൃത്രിമ അലങ്കാരങ്ങൾ ഒഴിവാക്കി അദ്ദേഹം സാധാരണ ഭാഷ കൊണ്ടുവന്നു. സാധാരണ മനുഷ്യന്റെ സാധാരണ വികാരങ്ങൾ പറയാൻ.

होश वालों को खबर क्या, बेखुदी क्या चीज है. ഇവിടെ പ്രണയം വീരകഥയല്ല, നഷ്ടബോധമാണ്. നിദാ ഫാസ്ലിയുടെ ഗസലുകൾ പാടപ്പെടുമ്പോൾ അത് കേൾക്കുന്നവന്റെ സ്വന്തം കഥയായി മാറും.

അതെ, നിദാ ഫാസ്ലി എന്ന കവി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. കവിത വലിയ വാക്കുകളിലല്ല, സത്യസന്ധമായ മൗനത്തിലാണ്. നാമും ആ ഗസലിനോടൊപ്പം അറിയാതെ പറഞ്ഞു പോകുന്നു. നിദാ ഫാസ്ലി, നിന്റെ ഗസൽ ഗസലല്ല, എന്റെ കഥയാണ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് OS ത്യാഗരാജൻ പാടിയ കൃതികൾ കേൾക്കാം. എ കന്യാകുമാരി വയലിൻ, മന്നാർഗുടി എ ഈശ്വരൻ മൃദംഗം, EM സുബ്രഹ്മണ്യം ഖടം, പാപനാശം ശിവൻ കൃതികൾ കേൾക്കാം. ആദ്യം രീതിഗൗളാരാഗത്തിൽ തത്വമറിയ തരമ എന്ന കൃതി കേൾക്കാം. ആദ്യതാളം

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് OS ത്യാഗരാജൻ പാടിയ കൃതികൾ. വയലിൻ A കന്യാകുമാരി, മൃദംഗം മഞ്ഞാർഗുടി A ഈശ്വരൻ,

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00 ഗാനകൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ MD രാമനാഥൻ കൃതികൾ അധ്യായം 1. നാളെ രാവിലെ 11:00 ഗാനകൈരളിയിൽ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇതിൽ ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെക്കുറിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നിശാസുരഭി. ഇന്ന് നിശാസുരഭിയിൽ ആദ്യം നിർണയം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കിരീഷ് പുത്തഞ്ചേരി, സംഗീതം ആനന്ദ്.

വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് വി ശ്രീകുമാറും ശ്രേയാഘോഷലും പാടിയത്. ചിത്രം നീലത്താമര.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാസുരഭി. നിശാസുരഭിയിൽ ഇനി കിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി. എൻ ആനന്ദവല്ലി അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: കർക്കിടകം കഴിയാറാകുമ്പോൾ ചിങ്ങത്തെ എതിരേൽക്കുന്നതിന് കേരളത്തിൽ ചില ചടങ്ങുകളുണ്ട്. അതിൽ പ്രധാനം വീട്ടിലെ പഴയ സാധനങ്ങൾ, പഴയ മുറം, കുറ്റിച്ചൂല് തുടങ്ങിയവ വെളിയിൽ കളഞ്ഞ് വീട് വെടിപ്പാക്കി ലക്ഷ്മീദേവിക്ക് വന്നിരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുക എന്നതാണ്. ഓണം ആകുമ്പോഴേക്കും വഴി, മുറ്റം, വീടിന്റെ പരിസരം, വീട് എല്ലാം വെടിപ്പാക്കിയിരിക്കും. മഹാബലിയെ എതിരേൽക്കാൻ എന്ന സങ്കല്പമാണ് ഉള്ളതെങ്കിലും ഈ ആചാരങ്ങൾക്കു പിന്നിൽ ഒരു പ്രായോഗിക തത്വമുണ്ട്. ഒരു ശുചീകരണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതിയും ഈ ശുചീകരണം നടത്താറുണ്ട്. പുതുവെള്ളത്തിൽ ആറും തോടും കുളവും എല്ലാം മാലിന്യങ്ങളെ ഒഴുക്കിക്കളയും. ശുചീകരണത്തിന്റെ അനിവാര്യതയാണ് ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതെന്തും സൂക്ഷിക്കുന്ന പ്രകൃതമാണ് ചിലർക്കുള്ളത്. സാധനങ്ങൾ കൊണ്ടുവരുന്ന കൂട്, TV മുതലായവ വാങ്ങുമ്പോഴുള്ള കവർ, പോസ്റ്റിൽ വരുന്ന കവറുകൾ, പഴയ മാസികകൾ, ഇവയെല്ലാം കൊണ്ട് വീട് നിറഞ്ഞിരിക്കും. എന്തെങ്കിലും പ്രയോജനപ്പെടും എന്നായിരിക്കും ന്യായീകരണം. പാറ്റയും പല്ലിയും ചിതലും നിറഞ്ഞ് വിലസുക എന്നതാണ് പരിണതഫലം. പോരെങ്കിൽ പൊടിയും. ഇതുപോലെ പുറത്തു കളയാൻ മനസ്സു വരാതെ നിരവധി ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. പഴകി ജീർണിച്ചതും തുരുമ്പിച്ചതും ഒരിക്കൽ പോലും പ്രയോജനപ്പെടാത്തതും ആയിരിക്കും അവയിൽ പലതും. എത്ര പഴകിയതായാലും കളയാതെ ഈ ചവറ്റുഭാണ്ഡം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കും. മറ്റുള്ളവരോടുള്ള പക, വെറുപ്പ്, അസൂയ, അഹങ്കാരം, അമർഷം, ജീവിത നൈരാശ്യം, വന്നുപോയ നഷ്ടത്തെക്കുറിച്ചുള്ള ആകുലത, ഉറ്റവർ

0: നഷ്ടപ്പെട്ടതിലുള്ള വേദന, ഇവയൊക്കെയാണ് ഈ ചവറ്റുഭാണ്ഡം. പുറത്ത് കളയേണ്ടവ കളയാതെ എടുക്കാൻ വയ്യാത്ത ഭാരം ചുമന്നു നടക്കുന്നത് കൊണ്ടുള്ള വിപത്തുകൾ നിരവധിയാണ്. ശരീരത്തിലെ മലം, മൂത്രം, വായു, തുമ്മൽ, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ, ഇവ യഥാവസരം പുറത്ത് കളയാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ആയുർവേദ വിധിയിൽ വിസ്തരിച്ചു പറയുന്നുണ്ട്. അതുപോലെ മനശല്യങ്ങളായ ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മദ്യപാനം, ഉന്മാദം, വിഷാദം, ആത്മഹത്യാ പ്രവണത, ജോലിയിലെ വീഴ്ച ഇവയ്ക്കെല്ലാം അടിമകളാകുന്നത്. മനസ്സ് നിറയെ വിദ്വേഷവും വെറുപ്പും കൊണ്ടു നടന്നാൽ അവ മനസ്സിനെ നാശോന്മുഖമാക്കും. ആസിഡിന്റെ നശീകരണ ശക്തിയാണ് വിദ്വേഷത്തിനും കുടിപ്പകയ്ക്കും അമർഷത്തിനും ഉള്ളത്. ഇരിക്കുന്നിടം ദ്രവിപ്പിക്കലാണ് ആസിഡിന്റെ സ്വഭാവം. മാറാത്ത വേദനയും ചിന്തകളും ഉള്ളിലൊതുക്കി കഴിയുന്നവരുടെ ആരോഗ്യം ക്ഷയിക്കും. അതിനാൽ ജീവിതത്തോടുള്ള അനാരോഗ്യ പ്രതികരണങ്ങൾ രോഗത്തിന് കാരണമാകുമെന്നും ഒരു ഔഷധത്തിനും അതിനെ ശമിപ്പിക്കാൻ കഴിവില്ലെന്നും അറിയണം. മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്: മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി, അത് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു, അതാണ് ഹൃദയം എന്ന്. ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് ഷേക്സ്പിയർ. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, ഹൃദയശുദ്ധിയാണ്. മനസ്സിൽ നിന്ന് എറിഞ്ഞുകളയേണ്ട ചപ്പുചവറുകൾ മാറ്റി ശുദ്ധമാക്കി പകരം സ്നേഹവും അനുകമ്പയും ദയയും നിറച്ച് ശുദ്ധമാക്കുക. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ളത് സ്നേഹം മാത്രമാകട്ടെ. വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാവിധത്തിലുള്ള വിവേകത്തിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന്. നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുകയായിരിക്കണം ആദ്യപടി. വിദ്വേഷവും ഉൾപ്പകയും നിരാശയും നിറഞ്ഞ ഹൃദയത്തിൽ മുമ്പോട്ടു പോകാനുള്ള വഴി തെളിയുകയില്ല. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി മനസ്സ് ദുഷിപ്പിക്കാതെ സൃഷ്ടിയുന്മുഖമായ കർമ്മത്തിൽ ഏർപ്പെടുക. ഇതിനുള്ള ശക്തി ലഭിക്കാനുള്ള ആദ്യപടിയാണ് മനസ്സിലെ ഭാരമിറക്കി വയ്ക്കൽ. പകരം നന്മയും ഈശ്വരവിശ്വാസവും മനസ്സിൽ നിറയ്ക്കുക.
1: എൻ ആനന്ദവല്യമ്മ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 25 സെക്കൻഡും. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

आशिक की दिहाती है खुशी मना।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: ഹലോ സഹേലി.
1: ഹലോ സഹേലി, നമസ്കാർ മാം.
0: നമസ്കാർ. കിസ്നെ ഫോൺ ലഗായാ ഹൈ ഓർ കഹാ സേ ഫോൺ ലഗായാ ഹൈ?
1: മേ സാധന ഗജ്വിയെ നാഗ്പൂർ സേ ബോൾ റഹി ഹൂ മാം.
0: സാധന ജി, ക്യാ കർതി ഹൈ ആപ് സിന്ദഗി മേ?
1: സിന്ദഗി മേ കപ്ഡേ കാ ബിസിനസ് കർതി ഹൂ.
0: അച്ഛാ, യാനി ആപ് കപ്ഡേ കാ ബിസിനസ് യാനി ഓൺലൈൻ ബിസിനസ് ഹൈ യാ ആപ്കി ഖുദ് കി ദുകാൻ ഹൈ?
1: ഹാ മാഡം, മേ ഘർ സേ സേൽ കർതി ഹൂ.
0: അച്ഛാ,
1: ഖുദ് കാ ബിസിനസ് ഹൈ.
0: അച്ഛാ, കിസ് തരഹ കേ ആപ്കാ ബിസിനസ് ഹൈ കപ്ഡേ കാ?
1: കപ്ഡേ കാ സാഡി ഹൈ, ഷർട്ട് പാന്റ് പീസ് ഹൈ, സബ് ഐറ്റം രഖതേ ഹൈ. മത്ലബ്
0: യെ തോ ബഹുത് അച്ഛി ബാത് ഹൈ. ഓർ യെ ബതായിയേ, അപ്നി ദിൻചര്യ മേ വ്യായാമ കോ മഹത്വ ദേതി ഹൈ?
1: ജി മേ സുബഹ വ്യായാമ ഹി കർതി ഹൂ മാഡം. സുബഹ 7 ബജെ സേ 8 ബജെ തക് എക്സർസൈസ് രഹതി മേരി, ഫിർ വാക്കർ മേ 6 ബജെ സേ 8 ബജെ തക് ബാഹർ ജാതി ഹൂ, 2-3 കിലോമീറ്റർ ചൽതി ഹൂ.
0: अच्छा, ये बहुत अच्छी बात है कि अपने जीवन में महिलाओं को कितने भी व्यस्त क्यों न हो, व्यायाम करना चाहिए, क्योंकि जब व्यायाम करते हैं तो हम तंदुरुस्त रहते हैं. और रेडियो कब सुनती है?
1: दिन भर तो घर ही में रहते हैं, तो सुबह 8 बजे से हमारा समाचार से विविध भारती शुरू होता है.
0: ये तो बहुत अच्छी बात है. यानी आपने रेडियो से, या यूं कह लीजिए संगीत से, दोस्ती कर ली है. जब हम संगीत से दोस्ती करते हैं तो हमारे जीवन में सुकून के पल आते हैं. तन के स्वास्थ्य के लिए आप व्यायाम करती हैं और मन के स्वास्थ्य के लिए आप संगीत सुनती हैं. चलिए, बहुत अच्छा लगा आपसे बातें करके. बताइए, कौन सा गीत आप सुनना चाहती हैं?
1: ओ, मेरी जंग है वो गीत जाएंगे हम मां के ऊपर.
0: जी, चलिए सुनवाते हैं मेरी जंग फिल्म का ये गीत.